ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:20. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 3, കൊല്ലവർഷം 1201, ഇടവം 10. 2026 മെയ് 24 ഞായറാഴ്ച. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ എം സണ്ണി.
1: വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. കുട്ടികളെ ദൈവജ്ഞരും നിഷ്കളങ്കരുമായാണ് കവി വയലോപ്പള്ളി ശ്രീധരമേനോൻ അവതരിപ്പിക്കുന്നത്. നാളേക്കുള്ള നീക്കിയിരുപ്പാണ് കുട്ടികൾ. ഞങ്ങളിലാണ് ഭാവി എന്ന് കുട്ടികൾ സ്വയം തിരിച്ചറിയുന്നുമുണ്ട്. പഠിക്കാനും കളിക്കാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമൊക്കെയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്. ശൈശവകാലത്ത് രാജകീയമായി ജീവിക്കാനുള്ള അവസരമുണ്ടാകണം. ബാല്യകൗമാരങ്ങളിലെ ജീവിത സാഹചര്യങ്ങൾ കുട്ടികളുടെ മാനസിക വളർച്ചയെ സ്വാധീനിക്കും. സമപ്രായക്കാരോട് കൂട്ടുകൂടാനും അവരോടൊത്ത് കളിക്കാനും ചിരിക്കാനുമുള്ള അവസരം ശാരീരികവും മാനസികവുമായ വളർച്ചയെ സഹായിക്കും. വേണ്ടത്ര പരിചരണം ലഭിക്കാതെ വളരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ പലതരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാത്തതുമൂലം വളരുമ്പോൾ കുട്ടികളിൽ ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മാതാപിതാക്കളുടെ തൊഴിലിൻ്റെയോ തൊഴിലില്ലായ്മയുടെയോ സമ്മർദ്ദവും കുട്ടികളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ ചിത്രശലഭങ്ങളോ പൂക്കളോ കാർട്ടൂണോ ഒക്കെയാണ് കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത്. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ സങ്കല്പങ്ങൾ. മാതാപിതാക്കളും അധ്യാപകരും നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും അവർക്ക് വലിയ സംഭവങ്ങളാണ്. കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മക്കളോടും വിദ്യാർത്ഥികളോടുമുള്ള സമീപനത്തിൽ

0: മാതാപിതാക്കളും അധ്യാപകരും വേണ്ട തിരുത്തലുകൾ വരുത്തേണ്ടത് വരും തലമുറയുടെ സുരക്ഷിതമായ ഭാവിക്ക് അനിവാര്യമാണ്. പാത്തസാന്നിധ്യം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധൻ ഉദ്യോഗമെന്തടൂ എന്ന നളചരിതത്തിലെ പ്രസിദ്ധമായ വരികൾ ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. കർക്കശക്കാരായ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമൊപ്പം സഞ്ചരിക്കുന്ന ഒരു കളിക്കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാൻ പ്രയാസമാണ്. കുട്ടികൾ അവരുടെ ഏതു പ്രായത്തിലും മാതാപിതാക്കൾ സുഹൃത്തുക്കളെപ്പോലെ തങ്ങളോട് ഇടപെടുന്നവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എത്ര തന്നെ വിദ്യാസമ്പന്നരാണെങ്കിൽ കൂടിയും പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ അച്ഛനമ്മമാരുടെ സ്വാധീനത്തിൽ നിന്ന് മോചിതരുമല്ല. നിങ്ങൾ ശിശുക്കളെപ്പോലെ ആകുവിൻ, എന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത് എന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നല്ല അറിവും ജാഗ്രതയും ക്ഷമയും വേണ്ട ഒരു മേഖലയാണ് പേരൻറിങ്. അച്ഛനമ്മമാരുടെ കർശനമായ ശിക്ഷണത്തിലും അധ്യാപകർ നൽകുന്ന ഇമ്പോസിഷൻ എഴുതിയും പഠിച്ചു വളർന്നവരാണ് ഏറെ പങ്കും മാതാപിതാക്കളും അധ്യാപകരും. അതിൻ്റെ സ്വാധീനം അവരുടെ സ്വഭാവത്തിൽ ഇഴുകി ചേർന്നിട്ടുണ്ട്. ശാരീരികവും മാനസികവുമായ ശിക്ഷ മക്കളെയോ വിദ്യാർത്ഥികളെയോ വളർത്തുകയല്ല, മറിച്ച് തളർത്തുകയും തകർക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മാതാപിതാക്കൾ നൽകുന്ന സുരക്ഷിതത്വവും കരുതലും മറ്റാർക്കും നൽകാനാവില്ല. നഴ്സറി കാലം മുതൽ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. വാത്സല്യം ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാത്ത കുട്ടിയുടെ ഇമോഷണൽ ബാലൻസിനെ അത് വിപരീതമായി സ്വാധീനിക്കാനിടയുണ്ട്. ട്രഡീഷണൽ പാരൻറ്റിങ്ങിനേക്കാൾ എന്തുകൊണ്ടും അഭികാമ്യം ജെൻറിൽ പാരൻറ്റിംഗ് ആണ്. ട്രഡീഷണൽ പാരൻറ്റിംഗ് കർശനമായ നിയമങ്ങളും ഹൈറാർക്കിയുമൊക്കെ അടിച്ചേൽപ്പിച്ച് കുട്ടികളിൽ അച്ചടക്കവും വിധേയത്വവുമൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുട്ടിയുടെ വ്യക്തിത്വത്തെയും വൈകാരികവും മാനസികവുമായ വളർച്ചയെയും അത് പ്രതികൂലമായി ബാധിച്ചേക്കാം. എന്നാൽ ജെൻറിൽ പാരൻറ്റിംഗ് സഹാനുഭൂതി, പരസ്പര ബഹുമാനം, സ്വയം മനസ്സിലാക്കൽ, ആരോഗ്യകരമായ പരിധികൾ നിശ്ചയിക്കൽ എന്നിവയിലൂടെ ആത്മവിശ്വാസമുള്ള സ്വതന്ത്രരും സന്തുഷ്ടരുമായ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് സഹായിക്കും. പെൺകുട്ടികളെക്കാൾ കൂടിയ പരിഗണന ചിലപ്പോഴെങ്കിലും ആൺകുട്ടികൾക്ക് വീടുകളിൽ ലഭിക്കാറുണ്ട്. അത് പെൺകുട്ടികളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാവും. അറിവ്, കഴിവ്, നിറം, ധനം തുടങ്ങിയ പല ഘടകങ്ങളും ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളോടുള്ള വിവേചനത്തിന് കാരണമാകാറുണ്ട്. അത് അവർക്കിടയിൽ അപകർഷതാബോധത്തിനും ഉൾവലിയലിനും ഇടയാക്കും. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ അവകാശം നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പലപ്പോഴും അതൊക്കെ നിയമത്തിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുക. തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം.
1: ഡോക്ടർ എൻ എം സണ്ണി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് കളക്ടർമാർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് കൽപ്പറ്റയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5 നട തുറക്കും. മറ്റന്നാളാണ് പ്രതിഷ്ഠാദിനം. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കരമുക്ക് പൂവത്തുംചാലിൽ റജിൻലാലും മരിച്ചു. റജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി,

പുരളിമലയിലെ പൂമരങ്ങൾ. ആലാപനം ഇ എൻ ഇ ആർ ജനൻ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പാരിസൻസ് ചായ ഹാപ്പി ജേർണി, പാരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം. 7:20 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം. സഹപ്രായോജകർ വെനീസിയ ബദ്വേർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്യൂസ്. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. ഏഴ് 7:55 ശൻകെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചിപ്പ്. എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് വിശ്വനാഥനെ കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര. രചന കെ വി ശബരിമണി. 9:02 ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ്, ഡോക്ടർ ആർ എൽ സരിത പങ്കെടുക്കുന്നു. 9:30 നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് കിഞ്ചന വർത്തമാനം, തുടർന്ന് മെയിൽ ബോക്സ്. 10:00 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് കൊക്കുരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട, ഗവൺമെൻറ് എൽ പി സ്കൂൾ ഒളവണ്ണയിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ. 11:02 ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. 11:30 യുവർ ചോയ്സ്. 12:02, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. 2:00 മിഡ് ഡേ ന്യൂസ്. 2:15 സമൂഹ ഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: കാവ്യാഞ്ജലി.
1: പി കുഞ്ഞിരാമൻ നായർ എഴുതിയ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കവിത. ആലാപനം ഇ ആർ ജനൻ.

0: നിങ്ങൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായർ എഴുതിയ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കവിത. ആലപിച്ചത് ഇ ആർ ജനൻ.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിൽ കേൾക്കാം പി. സുശീല പടിയ ഗാനം, ചിത്രം മയിലാടും കുന്ന്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: യേശുദാസ് പാടിയ ഗാനം ചിത്രം ഓമന, രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരത്തിൽ പി മാധുരി പാടിയ ഗാനം. ചിത്രം മരം. രചന യൂസഫലി കച്ചേരി. സംഗീതം ജി ദേവരാജൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ്

0: ലഭ്യത എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
1: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ. ദേവഗിരി കോളേജ് ഫാദർ ജോസഫ് പൈക്കട മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ, ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ചേർന്ന് നടത്തുന്ന യോനെക്സ് സൺറൈസ് സാവിത്രി ദേവി സാബു മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് ജൂനിയർ റാങ്കിംഗ് ടൂർണമെന്റ് രാവിലെ 8 മണിക്ക്. ഗോവിന്ദപുരം ലൈബ്രറിയിൽ ബാലവേദി അവധിക്കാല ക്യാമ്പ് രാവിലെ 9. മാനാഞ്ചിറ ഖാദി ഗ്രാമോദ്യോഗ എംപോറിയത്തിൽ ഖാദി സമ്മർ സ്കൂൾ മേള രാവിലെ 10 മണിക്ക്. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ് പ്രദർശനം രാവിലെ 11 മണിക്ക്. ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ലോക സ്കിസോഫ്രീനിയ ദിനം പൊതുജന ബോധവൽക്കരണ പരിപാടി വൈകിട്ട് 6 മണിക്ക്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
6: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ. സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25. സമർപ്പിക്കുന്നത്
9: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
10: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
11: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
12: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
13: വെനീസിയ ബാത്ത്വെയർസ്.
14: ഇപ്പൊ നാട്ടിലെ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
15: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
16: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
17: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
18: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
1: 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണ ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
0: ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരം

0: ശതമാനവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്ത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവു നാടകവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കളക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ S പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ N ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
0: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് PRS നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും T സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൗൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി KA തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി N ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും UDF പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർഗോഡ് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്നു.

0: കാസർഗോഡ് ബീച്ച് റൺ ഇന്ന്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൗസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൗസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും DTPC വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68th തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1-ാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5 നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA അറിയിച്ചു. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റെജിൻ ലാലും മരിച്ചു. റിജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ MyG ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ IDയുമായി വരൂ.
2: MyGയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
4: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
5: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: ട്രെയിൻ സമയം ഇന്ന് രാവിലെ 8:07 മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി ഇപ്പോൾ 1:42 വൈകി ഓടുന്നതായും അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായും റെയിൽവേ അധികൃതർ അറിയിച്ചു.
4: ഹാപ്പി ജേണി.
7: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
8: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: സ്വർണം പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപ. വെള്ളി 273,500. കുരുമുളക് നാടൻ 65,000, ചേട്ടൻ 66,500, വയനാടൻ 67,500 രൂപ.
4: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
8: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
4: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഫോൺ 0495233430.

0: ഇന്നത്തെ ഗാനം.
1: മൂവായിരത്തിലധികം സിനിമകളിൽ നിന്നായി 10,000-ലധികം ഗാനങ്ങൾ പാടിയ TM സൗന്ദരരാജൻ തമിഴ് പിന്നണി ഗാനരംഗത്തെ അരനൂറ്റാണ്ടുകാലത്തോളം അടക്കിവാണു. പി സുശീലയോടൊപ്പം TM സൗന്ദരരാജൻ പാടിയ യുഗ്മഗാനങ്ങൾ 700-ലധികം വരും. TMS പി സുശീല ജോഡി പാടി അനശ്വരമാക്കിയ ഒരു തമിഴ് ഗാനം. ചിത്രം പാശമലർ. ഗാനരചന കണ്ണദാസൻ. സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
8: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
9: തലമുറകളെ പാടിയുണർത്തിയ നാടൻ പാട്ടിന്റെ ദിവ്യരാഗശില്പിയാരെന്ന് ചോദിച്ചാൽ ഉത്തരമായി മലയാളി നാവിൽ ആദ്യം തെളിയുക കെ രാഘവൻ മാസ്റ്ററുടെ പേരാണ്.
8: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര.
9: തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു ചിത്രത്തിന്റെ അണിയറയിൽ സന്ധിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടായില്ല. തോപ്പിൽ ബാസി താമസിച്ചിരുന്ന ചെന്നൈ എഗ്മൂറിലെ വിക്ടോറിയ ഹോട്ടലിലെ മുറിയിൽ വെച്ചാണ് ആദ്യം മുഖം കാണുന്നത്. ബലിഷ്ഠമായ കൈകളും വിരിഞ്ഞ നെഞ്ചുമുള്ള ഒരൊത്ത മനുഷ്യൻ, എണ്ണക്കറുപ്പാക്കി മുകളിലേക്ക് ചീകിവെച്ച മുടി, കട്ടിക്കണ്ണട, ചെത്തി മിനുക്കിയ പോലെ വ്യക്തതയുള്ള വടിവുകളും രൂപവും, തെളിഞ്ഞ മുഖം, ചിരിക്കുമ്പോൾ ദിവ്യമായ ഒരു പ്രകാശം, ഹൃദയത്തിൽ ആവാഹിച്ചിരുന്ന സൗന്ദര്യത്തിന്റെ സുഗന്ധമത്രയും ചുറ്റുപാടും പ്രസരിപ്പിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ വിശ്വസിക്കാമെന്നും വീൺവാക്ക് പറയില്ലെന്നും തോന്നിപ്പിക്കുന്ന ജനസിൽ ഒരു മനുഷ്യൻ. സംസാരമത്രയും സൗമ്യം, ശുഭവസ്ത്രം, അതും ജുബ്ബ തന്നെ. അത് പതിവാക്കിയിട്ട് അരനൂറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ടാകണം. ഇരുണ്ട ശരീരം, കല്ലുകുളീരം എന്ന ഭാരതരാജയുടെ ഒരു ചിത്രത്തിന് പേരിട്ടത് ഇദ്ദേഹത്തെ മനസ്സിൽ ഓർമ്മിച്ചിട്ടായിരിക്കുമോ എന്ന് സന്ദേഹം തോന്നാം. ഉള്ളാലെ മനസ്സ് നവിച്ച് ആരും കേൾക്കാതെ മൂളിപ്പോയി ശ്യാമസുന്ദര പുഷ്പമേ. ദേവരാജൻ മാസ്റ്ററിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് തലേന്ന് തന്നെ എത്തിയവരുടെ കൂട്ടത്തിൽ പിന്നീട് കെ രാഘവ മാസ്റ്ററെയും കാണാനിടയായി. മാക്ട എന്ന ചലച്ചിത്ര സാങ്കേതിക കലാകാരന്മാരുടെ സംഘടന ആദ്യമായി വിപുലമായ തോതിൽ സംഗീത

സംഗമം സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ ദേവരാജൻ മാസ്റ്ററാണ് നിർദ്ദേശിച്ചത്. രാഘവൻ മാസ്റ്റർ നേരിൽ പോയി കണ്ട് പറയണം. ദേവരാജൻ മാസ്റ്റർ തന്നെ വഴിയും പറഞ്ഞു തന്നു. തലശ്ശേരിയിൽ തീവണ്ടി ഇറങ്ങി പ്രസിദ്ധമായ ജഗന്നാഥ ക്ഷേത്രത്തിനടുത്ത് ശരവണത്തിലെത്തി രാഘവൻ മാസ്റ്ററെ കണ്ടു. അവാർഡ് ശില്പങ്ങളും ബഹുമതി ഫലകങ്ങളും നിറഞ്ഞ കൊച്ചുമുറിയിൽ ഏറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അടുത്ത് ഇടപഴകുവാൻ പിന്നീടൊരു അവസരമുണ്ടാകുന്നത് മാക്ടയുടെ തന്നെ ഗുരുപൂജ ചടങ്ങിന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ്. അതിനു മുമ്പേ എം ടി പറഞ്ഞ് കൂടുതൽ അറിഞ്ഞിരുന്നു. പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബിനെയോ ബി ഭാസ്കർ മാസ്റ്ററെയോ കാണാൻ എം ടി കോഴിക്കോട് ആകാശവാണി നിലയത്തിലെത്തുമ്പോൾ ചില്ലുവാതിലൂടെ കാണാവുന്ന മുറിക്കകത്ത് ബലിഷ്ഠങ്ങളായ കൈകൾ ഉയർത്തി ചലിപ്പിച്ച ആചാനബാഹുവായ ഒരാൾ എന്തെല്ലാമോ കസർത്തഭ്യാസങ്ങൾ കാണിക്കുന്നു. അത് കണ്ട് വിസ്മയപ്പെട്ടിരുന്ന കഥ എം ടി അയവിറക്കുമായിരുന്നു. ആ കസർത്ത് സംഗീത സംവിധാനത്തിൻ്റെ സമ്പ്രദായമായിട്ടാണെന്നും ആ ബലിഷ്ഠകായൻ കെ രാഘവൻ മാസ്റ്ററാണെന്നും മനസ്സിലായത് പിന്നീട്. വൈകാതെ അവർ അടുത്ത സുഹൃത്തുക്കളായി. എം ടിയുടെ നിർമാല്യത്തിന് സംഗീതം പകർന്നത് രാഘവൻ മാസ്റ്ററായിരുന്നു. മാസ്റ്ററുടെ ആദ്യ ചിത്രമായ നീലക്കുയിലിൻ്റെ കമ്പോസിംഗ് ആലുവ പുഴയുടെ ഓരത്തുള്ളൊരു തീരത്തായിരുന്നുവെന്ന് ശോഭന പരമേശ്വരൻ നായർ ഓർമ്മിച്ചിട്ടുണ്ട്. പരമോഹനൻ അന്ന് തൃശ്ശൂരിൽ ശോഭന സ്റ്റുഡിയോ നടത്തുന്ന കാലമാണ്. ആത്മസുഹൃത്തുക്കളായ പി ഭാസ്കരനും രാമുക്കാരിയട്ടും ആലുവയിലുണ്ട്. വെയിലാറും മുമ്പേ സ്റ്റുഡിയോ വിട്ടിറങ്ങി ചങ്ങാതി ആലുവയ്ക്ക് വണ്ടി കയറും. ഓരോ ദിവസവും ഓരോ പാട്ടിൻ്റെ പുതിയ വിസ്മയാനുഭൂതിയുമായാണ് കവിയും സംഗീത സംവിധായകനും വരവേൽക്കുക. ആ പാട്ടുകൾ ഒന്നൊഴിയാതെ മലയാളി മക്കൾ ഏറ്റുപാടി. ഇന്നും നമ്മളത് ഏറ്റുപാടുന്നു. ഞങ്ങളുടെ കൂടിക്കാഴ്ചയിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരനുഭവം പോയകാല സ്മൃതികളിൽ നീന്തി തുടിക്കുവാൻ പി ഭാസ്കരൻ മാസ്റ്ററെയും പരമവണ്ണനെയും ഒത്തുചേർത്തുകൊണ്ട് സംവിധായകൻ ജി എസ് വിജയന് വേണ്ടി ഞാൻ ഏകോപിപ്പിച്ച ഒരു ടി വി പ്രോഗ്രാമായിരുന്നു. എം ടി കൂടി ആ സ്മൃതിപട്ടത്തിൽ ഉണ്ടാകേണ്ടതുമായിരുന്നു. മറ്റേതോ പ്രോഗ്രാമിൽ മുമ്പേ ചെന്ന് പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. നിർഭാഗ്യം അതല്ല, ആ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുവാൻ ജി എസ് വിജയന് കഴിയാതെ പോയി എന്നുള്ളതാണ്. സംഗീതത്തിൻ്റെ ദിവ്യപ്രപഞ്ചത്തിൽ എത്തിപ്പെടും മുമ്പുള്ള കെ രാഘവൻ്റെ പൂർവാശ്രമം ബാല്യ കൗമാര യൗവനങ്ങളിൽ അദ്ദേഹത്തിനായി കരുതി വച്ചിരുന്നത് കണ്ണുനീരിൻ്റെ ഉപ്പും വെറുതിയുടെ എരിച്ചിലും മാത്രമായിരുന്നു. തലശ്ശേരിയിലെ പാലായിലാണ് ജനനം. നാളൻ നക്ഷത്രവും കുറിച്ചു വയ്ക്കാൻ കാരണവന്മാർ മറന്നപ്പോൾ കാലം കുഞ്ഞുരാഘവൻ്റെ നിറകിയിൽ സ്വർണവരകളാൽ എഴുതി വച്ചു ആഗ്രഹനാളെന്നും സംഗീത നക്ഷത്രമെന്നും ഇഷ്ടരാഗ രാശിയെന്നും. കടലുമായി മല്ലിട്ട് അന്നം തേടുന്ന അച്ഛൻ കൃഷ്ണേട്ടൻ, കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ട അമ്മയും ചേച്ചിമാരും, താരാട്ടുപാടാൻ വൻ കടലും, താലോല സാന്ത്വനമായി നിത്യ ദാരിദ്ര്യവും, എന്നോ ഇടിമിന്നലേറ്റ് കരിയും മുമ്പേ കടലോരത്തെ തെങ്ങോലകൾ പണ്ടുതീർത്ത മർമ്മരശീലികൾ, ഒരു തേങ്ങലിൻ്റെ ഈണത്തിൽ കടൽക്കാറ്റ് കൊണ്ടുവന്ന് കുഞ്ഞു രാഘവൻ്റെ കാതിൽ ഓതിക്കൊടുത്തു. അത് മറയാതെ മായാതെ ആത്മാവിലിറ്റി നിന്നു. പാടിപ്പതിഞ്ഞ പാട്ടുകൾ ഏറ്റുമൂളാൻ അന്ന് കൊട്ടകകളിൽ കോളാമ്പി പാട്ടില്ല. കാതിലെത്തിക്കാൻ അന്നാട്ടിൽ റേഡിയോ പ്രചാരത്തിലെത്തിയിട്ടുമില്ലായിരുന്നു. പാടിപ്പകർന്ന തലമുറകൾ കൈമാറിയ നാടൻ ശീലുകൾ രാഘവന് അമൃതായി. അക്കൂട്ടത്തിൽ ആരെല്ലാമോ പാടി, എവിടെ നിന്നോ അലയടിച്ച് ആത്മാവിലേറ്റ് മൂളിപ്പടിച്ച അർദ്ധശാസ്ത്രീയ ഗീതികൾ, അവ കൂടിയായപ്പോൾ രാഘവൻ്റെ മനസ്സ് അവാച്യമായ അവ്യാഖ്യേയമായ ഒരനുഭൂതിക്ക് അടിമപ്പെടുകയായിരുന്നു. ജനനം തൊട്ട് മരണം വരെയുള്ള അനുഷ്ഠാനങ്ങൾക്ക് അകമ്പടിയും അനുബന്ധവുമായി അരയ സമുദായം പാടിപ്പോന്ന ശീലുകൾ ആ ഭൂപ്രദേശത്തിൻ്റെ സംസ്കൃതിയിലെ നിറവായിരുന്നു. കൃഷ്ണചേട്ടൻ, രാഘവൻ്റെ അച്ഛൻ, കടല് വിട്ട് കരയിലുള്ള നേരങ്ങളിൽ അനുഷ്ഠാന ഗായക സംഘത്തിലെ തലപ്പാട്ടുകാരനായിരുന്നത് രാഘവൻ അനുഗ്രഹമായി. കൂട്ടത്തിൽ പാടാൻ കുഞ്ചുരാഘവനും കൂടി. പിന്നീട് മലയാള തനിമയുടെ നിറന്തേനിൽ ചാലിച്ച് രാഘവൻ മാസ്റ്റർ പകർന്നു നിന്ന അനശ്വര ഗാനങ്ങളിലെ നാടൻ നിറവ് കൃഷ്ണേട്ടനോടൊപ്പം ക്ഷേത്രാങ്കണങ്ങളിലും തെയ്യം തറ നിഴൽവെട്ടത്തും നന്ദുനിത്താളത്തിലും ഏറ്റുപാടിയ രാവുകൾ പകർന്നു തെളിച്ചു കൊടുത്തതാണ്. അനുഷ്ഠാന രീതികൾക്കൊപ്പം മാപ്പിളപ്പാട്ടും വടക്കൻ പാട്ടും ഗസലുകളും മിന്നി നിന്ന രാവുകൾ. തലശ്ശേരി മണ്ണിന് സ്വന്തമായിരുന്നത് രാഘവനിലെ സംഗീതാർത്ഥിയുടെ മനസ്സിൽ അധിക പ്രകാശമായി. അതിരുകളില്ലാത്ത സംഗീതം രാഘവ മനസ്സിൽ കത്തിപ്പടർന്നു കയറുകയായിരുന്നു. ബ്രണ്ണൻ ഹൈസ്കൂളിൽ തേർഡ് ഫോറം വരെയുള്ള പഠിപ്പേ രാഘവന് കിട്ടിയുള്ളൂ. സംഗീതത്തോടൊപ്പം ഫുട്ബോളും
കളരിമുറകളും കൗമാരനാളുകളിൽ വികൃതിയും

0: കുസൃതിയും വിളഞ്ഞാടിയ മനസ്സിൽ ഇടത്തട്ടുകളായി. അമ്മാവനായ കറുപ്പൻ്റെയും ഗുരുവായ സുബ്രഹ്മണ്യയ്യരുടെയും അനുഗ്രഹമാണ് പി എസ് നാരായണയ്യരുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീത പഠനത്തിനുള്ള വഴി തെളിച്ചത്. അമ്മാവൻ്റെ ഹാർമോണിയത്തിൽ നേരത്തെ നേടിയിരുന്ന പരിചയം മൂലധനമാക്കി ചവിട്ട് നാടകങ്ങൾക്ക് ഹാർമോണിയം വായിച്ചും വായ്പാട്ട് പാടിയും സമ്പാദിക്കുന്ന ചില്ലറ തുട്ടുകൾ കൊണ്ട് വേണ്ടിയിരുന്നു ഗുരുവിന് ഫീസ് കൊടുക്കാൻ. ഫുട്ബോൾ കളിയെ കാണിച്ച മിടുക്കൻ മനസ്സിൽ കണ്ട് കസിനായിരുന്ന കരുണാകരൻ രാഘവനെ ബോംബെയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പിൻബലത്തിൽ നല്ലൊരു ജോലിയും ഏർപ്പെടുത്തി കൊടുത്തെങ്കിലും അതിലൊന്നും മനസ്സുറക്കാതെ രാഘവൻ സംഗീതത്തിൻ്റെ വിളികേട്ട് വഴുതി മാറി കറങ്ങി കറങ്ങി ഒടുവിൽ മദ്രാശിയിലെത്തി. കുറച്ചു നാൾ അലഞ്ഞുവെങ്കിലും ഏറെ വൈകാതെ ആകാശവാണിയുടെ മദ്രാശി നിലയത്തിൽ വല്ലപ്പോഴും റെക്കോർഡിങ്ങിന് ഊഴം കിട്ടുന്ന ശാസ്ത്രീയ സംഗീതക്കാരനായി. പ്രക്ഷേപണ കലയിലെ തേജസ്വിയായ ജി പി ശക്തിധരൻ നായരുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായതോടെ രാഘവൻ മാഷ് നിലയ ജീവനക്കാരനായി. മദ്രാസിൽ തുടങ്ങി ഡൽഹി വഴി കോഴിക്കോട്ടേക്ക്. തലശ്ശേരിക്കാരിയായ യശോദയെ കറാച്ചിയിൽ ചെന്ന് വധുവാക്കിയ വമ്പ് ഡൽഹി വാസക്കാലത്തെ മറ്റൊരു വിശേഷം. 37 വർഷത്തിന് ശേഷം 1976 രാഘവൻ മാഷ് ആകാശവാണിയിൽ നിന്നും വിരമിച്ചത്. അക്കാലത്തിനുള്ളിൽ സ്വാധീനമായും പ്രചോദനമായും സൗഹൃദമായും കടന്നു വന്ന എത്രയെത്ര അനുഗ്രഹ സാന്നിധ്യങ്ങൾ. പി ഭാസ്കരൻ, എം ടി, തിക്കൊടിയൻ, ഉറൂബ്, അക്കിത്തം, കക്കാട്, അവർ വഴി നേടിയെത്തിയ സിനിമകൾ, നാടകങ്ങൾ, യശസ്, അംഗീകാരം, എല്ലാത്തിനും നിമിത്തമായ ആകാശവാണി തന്നെ കുറെ കാലം അവസരങ്ങൾക്ക് നേരെ വാതിൽ കൊട്ടിയടക്കുകയും ചെയ്തത് അതിൻ്റെ പൂർവ്വകഥ. ആകാശവാണിക്ക് പുറത്ത് സംഗീത സംബന്ധമായ ജോലികൾ ചെയ്യുന്നതിന് വിലക്കേറെ നിരന്നപ്പോൾ രഘുനാഥ്, ലില്ലി, മോളി തുടങ്ങിയ പേരുകളിലായി കുറച്ചു നാൾ കർമ്മം. നീലക്കുയിലിന് ശേഷമുള്ള കാലം മലയാള സിനിമാ സംഗീതം രാഘവൻ മാസ്റ്ററുടെ കൂടെ കാലമായിരുന്നു. നാടൻ ശീലുകളും അർദ്ധശാസ്ത്രീയ ഗാനങ്ങളും അനർഗളം ആ സ്രോതസ്സിൽ നിന്നും ഒഴുകി. വിഷാദം അത്രയും വിരമ്പി അന്തർധമനികളിൽ ത്രസിച്ചു നിൽക്കുകയും എല്ലാം ഉള്ളിലൊതുക്കി പതിഞ്ഞ വിലാപസ്തുതിയിൽ വിഷാദത്തിനും മധുരം ചാർത്തി മാസ്റ്റർ പാടിയ പാട്ടുകൾ കാലത്തെ അതിജീവിക്കുന്ന അമൂല്യ സൃഷ്ടികളായി. ഇളയരാജ രണ്ട് പേരെ മാത്രമേ മാസ്റ്റർ എന്ന് വിളിച്ചിട്ടുള്ളൂ. ഒന്ന് ഗുരു കൂടിയായ ദേവരാജൻ മാസ്റ്റർ, മറ്റൊന്ന് രാഘവൻ മാസ്റ്റർ. രാജ പറയുമായിരുന്നു, മാസ്റ്റർ എന്നാൽ അത് മാസ്റ്റർ താൻ. രാഘവൻ മാസ്റ്ററുടെ പ്രശസ്ത ഗാനമായ കായലരികത്ത് വലയറിഞ്ഞപ്പോൾ മാസ്റ്റർ തന്നെയാണ് സിനിമയിലും പാടുന്നത്. സംഗീത സംവിധാനവും ഗാനാലാപനവും മാസ്റ്റർ തന്നെ. അതൊരു കാലഘട്ടം മുഴുവൻ മലയാളി ഏറ്റുപാടിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എവിടെ നിന്നും എങ്കിലും ഒഴുകിയെത്തുന്ന കാറ്റിലെ ആ പാട്ടിൻ്റെ അലകൾ വന്നാൽ ഒരു നിമിഷം ഗൃഹാതുരത്വത്തിൻ്റെ ഊഞ്ഞാലിൽ നിന്ന് ഉയലാടാതെ സംഗീത സാന്ദ്രമായ ഒരു മനസ്സിനോട് ആഭിമുഖ്യമുള്ള ഒരാൾക്ക് കടന്നു പോകാനാവില്ല. ആ പാട്ട് രാജ പല വിധത്തിലും പാടും. ഏത് വിധത്തിൽ പാടിയാലും ആ പാട്ടിൻ്റെ അളവ് കൃത്യ കൃത്യമായി ഒരക്ഷരം പോലും ചേരാതെ വരില്ല എന്നുള്ളത് ഇളയരാജ ഈ ഗുരുസ്ഥാനീയന് നൽകുന്ന ഏറ്റവും വലിയ പ്രണാമം. സംഗീത സംവിധാന രംഗത്ത് ഒരു പാഠപുസ്തകമായാണ് ഇളയരാജ ആ ഗാനം ചുണ്ടിലേറ്റുന്നത്. അദ്ദേഹം അതെപ്പോഴും പറയാറുമുണ്ട്. ഉത്തരായനത്തിലെ ഹൃദയത്തിൻ രോമാഞ്ചം എന്ന് തുടങ്ങുന്ന പാട്ട് കേട്ടപ്പോൾ ഞാൻ ആദ്യം ധരിച്ചത് അത് അരവിന്ദൻ തന്നെ പാടിയതാണെന്നാണ്. സാന്ദ്രലയങ്ങളിൽ അരവിന്ദൻ്റെ ആത്മഭാവങ്ങളോട് അത്ര അടുത്ത് നിന്നിരുന്നു ആ ഗാനം. ഭാസ്കർ മാസ്റ്റർ സ്വന്തം പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരുന്നത് രാഘവൻ മാസ്റ്ററുടെ അറിയപ്പെടുന്ന ഗാനങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരുന്നു പുറത്തറിയപ്പെടാതെ ആകാശവാണിയിൽ അപ്പോഴപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ പല ഗാനങ്ങളും എന്നാണ്. അത് രേഖപ്പെടുത്തി വെക്കാൻ ആരും മെനക്കെട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ സംസ്കൃതിയുടെ നിർഭാഗ്യം എന്ന് മാത്രമേ പറയാനാകൂ. കർമ്മ തേജസ്വിയായിരുന്നു അന്ത്യനാളുകളിലും മാസ്റ്റർ. ആ മനസ്സിൽ എന്നും സംഗീത വർഷമായിരുന്നു. സമയതീരത്തിനപ്പുറത്തേക്ക് കാലം മഞ്ചലിലേറ്റി കൊണ്ടുപോയതിൽ പിന്നെയും മലയാളിയുടെ കാതിൽ ഇറ്റി തേമ്പി നില തുടരുന്നു ആ അഭൗമ സംഗീത മാധുരി. സംഗീതത്തിന് അല്ലെങ്കിലും എവിടെയാണ് വിരാമം? സുകൃതം സ്മര.
1: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ

0: തുറസിന്റെ തുറമുഖങ്ങൾ.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: അപൂർവ ഗാനം.

ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയ്ക്കു വേണ്ടി നടേഷ് ശങ്കർ ചിട്ടപ്പെടുത്തി സംഗീത സംവിധായകനായ വിദ്യാധരൻ നേതൃത്വം നൽകിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. നടേഷ് ശങ്കറിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് വിദ്യാധരൻ മാസ്റ്റർ. ഈ ഗാനം എഴുതിയത് മറ്റൊരു തൃശൂർക്കാരനായ മുല്ലനേഴി.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: മൂത്രത്തിലെ അണുബാധ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡെൻസി ജോർജ്.
5: പൊതുവെ മൂത്രം അണുവിമുക്തമായിരിക്കും, എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് മൂത്ര

0: പിന്നെ എന്തിനാ ആശങ്ക?
1: മൂത്രത്തിലെ അണുബാധ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡെൻസി ജോർജ്.
2: പൊതുവെ മൂത്രം അണുവിമുക്തമായിരിക്കും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ വൃക്കകളിലോ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അണുബാധ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതനുസരിച്ച് ലക്ഷണങ്ങൾ മാറിവരും. പൊതുവെ സ്ത്രീകളിലാണ് അണുബാധ കൂടുതലായി കാണപ്പെടുന്നത്. മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ശുചിത്വക്കുറവും വെള്ളം കുടിക്കുന്നതിലുള്ള കുറവുമാണ് പ്രധാന കാരണങ്ങൾ. രോഗാണുക്കൾ മൂത്രാശയത്തിലെത്തിയാൽ തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും മൂത്രം നന്നായി പോവുകയും ചെയ്താൽ അവയ്ക്ക് അവിടെ വളരാനുള്ള സാഹചര്യം ലഭിക്കുന്നില്ല. എന്നാൽ യഥാസമയം മൂത്രമൊഴിക്കാതെ മൂത്രാശയത്തിൽ മൂത്രം കെട്ടിനിൽക്കുന്നത് അണുക്കൾ വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. പ്രമേഹമുള്ളവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ രക്തത്തിലും മൂത്രത്തിലുമെല്ലാം പഞ്ചസാരയുടെ അളവ് കൂടുതലായതുകൊണ്ട് ബാക്ടീരിയയ്ക്ക് വളരാനുള്ള സാഹചര്യവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവരും ഇടയ്ക്കിടെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവരും പഞ്ചസാരയുടെ ഉപയോഗം നന്നായി കുറയ്ക്കേണ്ടതുണ്ട്. ഇതുമൂലം പാത്തോജനറ്റിക് ബാക്ടീരിയയുടെ അളവ് ശരീരത്തിൽ കുറയുന്നതിന് സഹായകമാവുന്നു. ഏതെങ്കിലും ഒരു കാരണത്താൽ മൂത്രം പോകുന്നതിന് കത്തീറ്റർ ഇട്ടിട്ടുള്ള ആളുകളിലും ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹോർമോണൽ വ്യതിയാനം മൂലം മൂത്രനാളി വികസിക്കുന്നത് കാരണവും യൂട്രസിന്റെ പ്രഷർ മൂലം മൂത്രം പോകാൻ തടസ്സമുണ്ടാകുന്നത് കാരണവും ഗർഭിണികളിലും യൂറിനറി ഇൻഫെക്ഷൻ സാധാരണമാണ്. മൂത്രത്തിൽ അണുബാധ ഉള്ളവർക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ പസ് സെൽസ്, RBCs, എപ്പിത്തീലിയൽ സെൽസ് എന്നിവയെല്ലാം കൂടുതലായി കാണാൻ സാധിക്കും. കുറച്ചുകൂടി സ്പെസിഫിക്കായി ഏത് ബാക്ടീരിയ ആണ് എന്നറിയാൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അൾട്രാസോണോഗ്രാഫിയും CTയും ചെയ്യേണ്ടതായി വന്നേക്കാം. ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാനുള്ള തോന്നൽ, മൂത്രം ഒഴിക്കുമ്പോഴോ അതിനുശേഷമോ ഉള്ള പുകച്ചിൽ, കുറഞ്ഞ അളവിൽ ഇടയ്ക്കിടെ മൂത്രം പോവുക, മൂത്രത്തിന്റെ കളറിൽ വ്യത്യാസമുണ്ടായിരിക്കുക, മൂത്രത്തിന് ദുർഗന്ധമുണ്ടായിരിക്കുക, അടിവയറ്റിലുള്ള അസഹനീയമായ വേദന തുടങ്ങിയവയാണ് UTIയുടെ ലക്ഷണങ്ങൾ. ഇതുകൂടാതെ പനിയും വിറയലും വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതൊന്നുമില്ലാതെയും മൂത്രത്തിൽ അണുബാധ ഉണ്ടാകാം. കുട്ടികളിൽ പലപ്പോഴും കരച്ചിലോ അസ്വസ്ഥതയോ ചെറിയ പനിയോ ആണെങ്കിൽ പോലും അത് യൂറിനറി ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. മൂത്രത്തിലെ അണുബാധ ചിലപ്പോൾ വൃക്കകളെയും ബാധിക്കാറുണ്ട്. ഇത് കൂടുതൽ അപകടകാരിയാണ്. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുകയും ജ്യൂസുകൾ കുടിക്കുകയും ചെയ്യുക. വ്യക്തിശുചിത്വം പാലിക്കുകയും കൃത്യമായ ഇടവേളകളിൽ മൂത്രമൊഴിക്കുകയും പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട്. തൈരും മോരും കൂടുതലായി കഴിക്കുക. തൈരിലും മോരിലും അടങ്ങിയിരിക്കുന്ന ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ പാത്തോജനറ്റിക് ബാക്ടീരിയയുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നു. എത്ര തീവ്രതയേറിയതും തുടർച്ചയായി ഉണ്ടാകുന്നതുമായ യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഹോമിയോപ്പതി ചികിത്സയിലൂടെ പൂർണ്ണമായി ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും.
1: മൂത്രത്തിലെ അണുബാധ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡെൻസി ജോർജ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
10: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
11: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
12: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
0: കല്യാണത്തിന്റെ സംഗീതമേൽനോട്ടത്തിൽ എ പി കോമള പാടിയ ഒരു ഗ്രാമ

0: നിങ്ങൾ കേട്ടത് ടി എ കല്യാണത്തിന്റെ സംഗീതമേൽനോട്ടത്തിൽ എ പി കോമള പാടിയ ഒരു ഗ്രാമഫോൺ ഭക്തിഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഒരു ചായക്കടയിൽ കയറിയാൽ പോലും മിക്കവരും ഇന്ന് UPI കോഡുകൾ സ്കാൻ ചെയ്യുന്നത് പതിവാണ്. പണമിടപാടുകൾ ഡിജിറ്റൽ ആയതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ എളുപ്പമായി. പക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ വരുത്തുന്ന ചെറിയൊരു മറവി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പൂർണ്ണമായും ശൂന്യമാകാൻ കാരണമാകുന്നു. പുതിയ സിം കാർഡുകൾ എടുക്കുമ്പോഴോ പുതിയ ഫോണിലേക്ക് മാറുമ്പോഴോ പഴയ UPI ID കൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൃത്യമായി റദ്ദാക്കാൻ പലപ്പോഴും മറന്നുപോകാറുണ്ട്. ഈയൊരു അശ്രദ്ധ മുതലെടുത്താണ് ഇപ്പോൾ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നത്. ഉപേക്ഷിച്ച പഴയ നമ്പറുകൾ മറ്റൊരാളുടെ കൈകളിൽ എത്തുമ്പോൾ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ അവർ

0: പൂർത്തിയെടുത്തേക്കാം. ഉപയോഗിക്കാത്ത പഴയ യു പി ഐ ഐഡികൾ എങ്ങനെ സുരക്ഷിതമായി ഡിലീറ്റ് ചെയ്യാം? വലിയൊരു സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഈ വിഷയമാണ് ഇന്ന് ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. ആദ്യം റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടും സൈബർ കുറ്റാന്വേഷണ വിദഗ്ധനുമായ ഇ എസ് ബിജുമോൻ.
1: നമ്മളെല്ലാം ഇന്നിപ്പം ഒരു ഡിജിറ്റൽ പേയ്മെന്റിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ പണം കൈകാര്യം ചെയ്യാവുന്നത്, അതായത് പൈസ കൈകയിൽ കൊണ്ടു നടക്കാതെ തന്നെ നമുക്ക് ഏത് കാര്യത്തിനും ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ട് വരെ നമുക്ക് ഇന്നിപ്പോ ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമുള്ള മാർഗം യു പി ഐ പേയ്മെന്റ് ആണ്. യു പി ഐ ഐഡികൾ നമ്മൾ കൃത്യതയോടുകൂടി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളുടെ പൈസ തട്ടിപ്പുകാർ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയാവുന്ന ഇത്തരം യു പി ഐ ട്രാൻസാക്ഷന് ഭാഗം കൂടുകയാണ്. നമുക്കറിയാം യു പി ഐ എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ യു പി ഐ ഐഡിയിൽ പിൻ നമ്പർ ഉണ്ടാവും. നമ്മുടെ പിൻ നമ്പർ ഒരിക്കലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. നമ്മൾക്ക് പൈസ കിട്ടാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ പിൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളുടെ കയ്യിൽ നിന്നും ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമാണ് യു പി ഐയുടെ പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടത്. പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള സമയത്ത് ചില ആളുകൾ ക്യു ആർ കോഡ് അവർ അയച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറയും. അതോടൊപ്പം തന്നെ നമ്മളുടെ യു പി ഐയുടെ പിൻ നമ്പർ ചോദിക്കും. നമുക്ക് പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ മറ്റൊരാളുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല. ഒപ്പം നമ്മളുടെ പിൻ നമ്പരും കൊടുക്കേണ്ടത് രണ്ടും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുള്ളൂ. പിന്നെ പഴയ യു പി ഐ ഐ ഡി ഇപ്പൊ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ പല ആളുകളും പല ആപ്ലിക്കേഷനുകളും യു പി ഐ ആപ്ലിക്കേഷനുകൾ പലതും ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ജി പേ ഒരു ഉണ്ട്, അതുപോലെ തന്നെ പേ ടി എം ഉണ്ട്, അതുപോലെ മറ്റ് പല യു പി ആപ്ലിക്കേഷനുകളും ഉണ്ട്. അപ്പോൾ ആ യു പി ആപ്ലിക്കേഷനുകളിൽ ചില പഴയ ആപ്ലിക്കേഷനുകൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും, അത് ഉപയോഗിക്കാതെ പുതിയ ആപ്ലിക്കേഷനിലേക്ക് മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകൾ ഡിവൈസുകൾ മാറുമ്പം ഫോൺ മാറുമ്പോഴോ ഒക്കെ നമ്മൾ പഴയ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന മാത്രമായിരിക്കും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ യു പി ഐ ഐ ഡി ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡീരജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവത്തില്ല. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഫോൺ പേ, ഗൂഗിൾ പേ, പേ ടി എം, അതുപോലെ തന്നെ പഴയ ഏതെങ്കിലും ഉപയോഗിക്കാത്ത യു പി ഐ ഐഡികൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് അൺഇൻസ്റ്റാൾ ചെയ്താൽ ഒരിക്കലും നമ്മുടെ യു പി ഐ ഐ ഡി ഡിലീറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ആകുന്നില്ല. പകരം നമ്മൾ അൺഇൻസ്റ്റാളിന് മുമ്പ് തന്നെ നമ്മൾ ആ യു പി ഐ പേയ്മെന്റ് അതിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അത് ഡീരജിസ്റ്റർ അല്ലെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടിലേതെങ്കിലും ചെയ്ത് നമ്മളത് ഡീരജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണം. ഒപ്പം ബാങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തണം ബാങ്കിന്റെ അക്കൗണ്ടുമായിട്ട് ഈ യു പി ഐ ഡി ലിങ്ക് ചെയ്തിരിക്കുന്നത് അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ആ ഡിവൈസുകൾ ഏതെങ്കിലും തരത്തിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊടുക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഐ ഡി ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കരുത്.
0: നാം കാണാതെ പോകുന്ന യു പി ഐ കനികളെ കുറിച്ച് മാതൃഭൂമിയുടെ കൊച്ചി റിപ്പോർട്ടർ ആർ വിഷ്ണു ശ്രദ്ധയോട്.
2: ഏതൊരു സാങ്കേതികവിദ്യയാണെങ്കിലും അത് വളരെയധികം എളുപ്പത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ മലയാളികൾ. അത്തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം സാധാരണമായി മാറിയ ഒരു കാര്യമാണ് ഓൺലൈൻ പേയ്മെന്റ് ആപ്പുകൾ വഴിയുള്ള പണമിടപാടുകൾ. ഒരു ദിവസം എത്ര തവണയാണ് നമ്മൾ പേയ്മെന്റ് ആപ്പുകൾ വഴി പണം അയക്കുന്നത് എന്നതിന് കണക്കില്ല. ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിലുള്ള ഒരു കടയിലാണെങ്കിൽ പോലും ഓൺലൈൻ പേയ്മെന്റിനുള്ള ക്യു ആർ കോഡ് ഇൻ്റെ സ്റ്റിക്കർ അവിടെ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ചായ കുടിച്ചാലോ ഒരു പെൻസിൽ വാങ്ങിയാൽ പോലും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തായിരിക്കും നമ്മൾ പണം അയക്കുക. ഒരർത്ഥത്തിൽ ഓൺലൈൻ പേയ്മെന്റ് ആപ്പുകൾ മലയാളികളുടെ പോക്കറ്റിന്റെ കനം കുറച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. മേൽപ്പറഞ്ഞതുപോലെ പേയ്മെന്റ് ആപ്പുകൾ വഴിയുള്ള പണമിടപാട് സാധാരണമായി മാറിയതിനാൽ കുറഞ്ഞത് രണ്ട് ആപ്പുകളെങ്കിലും നമ്മുടെ ഫോണുകളിലുണ്ടാവും. ഈ രണ്ട് പേയ്മെന്റ് ആപ്പുകളായിട്ട് അങ്ങനെ രണ്ട് യു പി ഐ ഡികൾ ഉണ്ടാവും. രണ്ട് ആപ്പുകളുണ്ടെങ്കിലും അതിൽ ഒരെണ്ണം മാത്രമായിരിക്കും നമ്മൾ സാധാരണയായി കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഫോണിൻ്റെ ഈ സ്പേസ് കുറഞ്ഞതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അധികം ഉപയോഗിക്കാത്ത നമ്മുടെ പേയ്മെൻറ്റ് ആപ്പിൽ ഒരെണ്ണം നമ്മൾ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ ആപ്പ് മാത്രമേ നമ്മുടെ ഫോണിൽ നിന്ന് പോകുന്നുള്ളൂ, യു പി ഐ ഡി സജീവമായി അവിടെ തുടരുകയാണ്. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ യു പി ഐ ഡിയെ പറ്റി അധികം ഓർക്കില്ല. കാരണം ക്രെഡിറ്റ് കാർഡ് പോലെ യു പി ഐ ഡിക്ക് ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ മറന്ന യു പി ഐ ഐ ഡി വഴി സാമ്പത്തിക തട്ടിപ്പിനുള്ള സാധ്യത പതിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ അപ്പോൾ അറിഞ്ഞിരിക്കണം. യു പി ഐ ഡി എന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനാൽ ഒരു ഹാക്കറിനോ ഓൺലൈൻ തട്ടിപ്പുകാരനോ നിങ്ങളുടെ ഉപയോഗത്തിലില്ലാത്ത യു പി ഐ ഡി ലഭിച്ചാൽ അതുവഴി നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളിലേക്ക് കൈകടത്താനാകും, പണം തട്ടാനും പറ്റും. കൂടാതെ നിങ്ങളുടെ യു പി ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ പരിചയക്കാരോട് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാരോട് പണം ആവശ്യപ്പെട്ടും തട്ടിപ്പ് നടത്താം. അതുകൊണ്ട് നിങ്ങളുടെ പഴയ യു പി ഐ ഡികൾ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ് ശരിക്കും വേണ്ടത്. ഈ എ പി കെ ആപ്പുകൾ വഴിയും എസ് എം എസ് വഴിയും എല്ലാം ഉള്ള തട്ടിപ്പുകളെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ കാണും വാർത്തകൾ വഴിയൊക്കെ. എന്നാൽ യു പി ഐ ഡി വഴി തട്ടിപ്പ് നടക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അധികം ചിന്തിക്കാനിടയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ജാഗ്രത വേണം. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഏത് സംവിധാനമായാലും എങ്ങനെ ഉപയോഗിക്കണമെന്നറിയുന്നത് പോലെ അത് എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്.
0: ഈ വിഷയത്തിൽ ബാങ്കിംഗ് രംഗത്തെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീനാഥ് ഇന്ദുജൂടൻ.
3: UPI ID അഥവാ

0: യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഐ ഡി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സാണ്. നമ്മൾ പോസ്റ്റിലൂടെ കത്തുകൾ അയക്കുമ്പോൾ മേൽവിലാസം വേണമെന്ന് പറയുന്നത് പോലെ നമുക്ക് പണം അയക്കാനും സ്വീകരിക്കാനും ഒരു ഡിജിറ്റൽ മേൽവിലാസം, അത് യു പി ഐ ഐ ഡിയിലൂടെ തരികയാണ് എൻ പി സി ഐ, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. യു പി ഐ ഐ ഡി ഒരു ബാങ്ക് അക്കൗണ്ടുമായി നമുക്ക് ലിങ്ക് ചെയ്യാം. അപ്പോൾ പണം അയക്കാനും പണം സ്വീകരിക്കാനും ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറോ മറ്റ് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളോ വിവരങ്ങളോ കൊടുക്കാതെ ഈ അഡ്രസ്സിലൂടെ നമുക്ക് പണം സ്വീകരിക്കാനും അയക്കാനുമൊക്കെ സാധിക്കും. ഈ യു പി ഐ കോഡിനോടനുബന്ധിച്ച് ഒരു ക്യു ആർ കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായി ഈ യു പി ഐ ഐ ഡി നമുക്ക് ലഭിക്കുന്നത് ഭീം ആപ്പിലൂടെയോ മറ്റ് സ്വകാര്യ പണ ഇടപാട് നടത്താൻ ഉതകുന്ന ആപ്പുകളിലൂടെയോ ഒക്കെയാണ്. ഉദാഹരണത്തിന് ഗൂഗിൾ പേ, ഫോൺ പേ, മൊബിക്വിക്ക്, അങ്ങനെ ഒരുപാട് ആപ്പുകൾ നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ. അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ വാലറ്റ് സംവിധാനം, ഇപ്പോൾ പേ ടി എം വാലറ്റ് അല്ലെങ്കിൽ ആമസോൺ പേ വാലറ്റ്, ഇങ്ങനെയുള്ള വാലറ്റ് സംവിധാനം ഉപയോഗിക്കുമ്പോഴും ആ വാലറ്റിൽ ലിങ്ക് ചെയ്ത് നമുക്കൊരു യു പി ഐ ഐ ഡി ജനറേറ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യു പി ഐ ഐ ഡി ഒരു അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യു പി ഐ ഐ ഡിയിലേക്ക് പണം അയക്കുമ്പോൾ ആ അക്കൗണ്ട് ട്രേസ് ചെയ്ത് ആ പണം നമ്മുടെ ബാങ്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പണം അയച്ചു കൊടുക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഏത് യു പി ഐ ഡിയിൽ നിന്നാണോ പണം പോകുന്നത് ആ അക്കൗണ്ടിൽ നിന്ന് അത് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇനി യു പി ഐ ഐ ഡി എങ്ങനെ കൈകാര്യം ചെയ്യണം സുരക്ഷിതമായി, ആ യു പി ഐ ഐ ഡി നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ആ യു പി ഐ ഐ ഡി മാത്രം വെച്ച് നമുക്ക് പണവിനിമയം നടത്താൻ സാധിക്കില്ല. അതിനോടൊപ്പം യു പി ഐ പിന്ന് കൂടി വേണം. യു പി ഐ പിന്ന് നമ്മളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ മൊബൈൽ ഹാൻഡ്സെറ്റിലെ ആപ്ലിക്കേഷനിൽ മാത്രമേ ആ പിൻ നമ്പർ ലഭിക്കുകയുള്ളൂ. ആ പിൻ നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പണം വിനിമയം നടത്താൻ സാധിക്കുകയുള്ളൂ. യു പി ഐ പിൻ ഒരിക്കലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇനി സാധാരണഗതിയിൽ ഒന്നിൽ കൂടുതൽ യു പി ഐ ഐ ഡി നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യാം. ഉദാഹരണത്തിന് എനിക്ക് ഒരു പൊതുമേഖലാ ബാങ്കിൽ അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ട് ഞാൻ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ആ അക്കൗണ്ടിലേക്ക് യു പി ഐ ഐ ഡി ഒന്നോ രണ്ടോ മൂന്നോ യു പി ഐ ഐ ഡികൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും പണം ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അയക്കാനുള്ള സാധ്യതകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ആ ആപ്പ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന ഒരു നില വരുമ്പോൾ ആ ആപ്പിൽ പോയി ആ യു പി ഐ ഐ ഡി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കുക. ഈ അനാവശ്യമായ യു പി ഐ ഐ ഡികൾ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തില്ല എങ്കിൽ, ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഒരു റിസ്ക്, ഈ പണം വിനിമയം നടത്തപ്പെടാനുള്ള ഒരു റിസ്ക് അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. യു പി ഐ പിൻ ഒരിക്കലും ഷെയർ ചെയ്ത് പുറത്തു കൊടുക്കാതിരിക്കുക.
1: സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതം എളുപ്പമാക്കുമ്പോൾ അതിനൊപ്പം നമ്മളും അല്പം സ്മാർട്ട് ആകേണ്ടതുണ്ട്. കേവലം ഒരു മൊബൈൽ ആപ്പ് ഫോണിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ഡിജിറ്റൽ ഉത്തരവാദിത്വം തീരുന്നില്ല. ഉപയോഗിക്കാത്ത പഴയ യു പി ഐ ഐ ഡികൾ ബാങ്കിൽ നിന്നും കൃത്യമായി ഡിലീറ്റ് ചെയ്യാനും ഓട്ടോ പേ മാൻഡേറ്റുകൾ റദ്ദാക്കാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിന് കാരണമായേക്കാമെന്ന് കരുതിയിരിക്കുക. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാരക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാരക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാരക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ
3: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി
4: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി
7: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ 9287223330.
4: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം അവതരണം നന്ദു കർത്ത
8: കർണാടക സംഗീതത്തിലെ മേലകർത്ത രാഗപദ്ധതിയിലെ ഒന്നാമത്തെ രാഗമാണ് കനകാംഗി
9: സരിഗ മ പ ധ നി സ സ നി ധ വ മ ഗ രി സ
8: അടുത്തടുത്തുള്ള സ്വരങ്ങളാണ് കനകാംഗിക്കുള്ളത് ഷഡ്ജം ശുദ്ധരിഷഭം ശുദ്ധഗാന്ധാരം ശുദ്ധമധ്യമം പഞ്ചമം ശുദ്ധദൈവതം ശുദ്ധനിഷാദം എന്നിവയാണവ എന്താണ് ഈ ശുദ്ധഗാന്ധാരം ചതുർശുദ്ധരിഷഭം എന്ന ആ സ്വരസ്ഥാനത്തെ ഗാന്ധാരമാക്കി പാടുന്നതിനെയാണ് ശുദ്ധഗാന്ധാരം എന്ന് വിളിക്കുന്നത് എന്ന് എളുപ്പത്തിൽ പറയാം അതുപോലെ തന്നെ ചതുർശുദ്ധി ദൈവതത്തെ നിഷാദമായി ഉപയോഗിക്കുമ്പോഴാണ് ശുദ്ധദൈവതം എന്ന് വിളിക്കുന്നത് അടുത്തടുത്തുള്ള സ്വരസ്ഥാനങ്ങളായതുകൊണ്ട് ഈ രാഗത്തിന് സഞ്ചാരങ്ങൾ അല്പം കുറവാണ്

പുതിയ തലമുറയിലെ ശ്രീ അലക്സ് പോൾ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ദശകത്തിലെ പല സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെതാണ്. ഇൻസ്പെക്ടർ ഗരുഡ് എന്ന തികച്ചും കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു സിനിമയിൽ കനകാംഗി രാഗം അടിസ്ഥാനപ്പെടുത്തി വളരെ രസകരമായിട്ടുള്ളൊരു ഗാനമാണ് ശ്രീ അലക്സ് പോൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സോങ്ങാണത്. അതിന് ഈ രാഗം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഹലോ, നമസ്കാരം. കരിയർ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
8: കൃഷ്ണപ്രിയ.
7: കൃഷ്ണപ്രിയ, എന്ത് ചെയ്യുന്നു?
8: ഞാൻ ഇപ്പൊ PSCന്റെ ക്ലാസ്സിന് പോവാണ്.
7: ഏത് മേഖലയാണ് പൊതുവിൽ താല്പര്യം? കറണ്ട് അഫയേഴ്സ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
8: ശ്രദ്ധിക്കാറുണ്ട്.
7: ഇന്നത്തെ ചോദ്യം ഇതാണ്, 79th കാൻ ചലച്ചിത്രമേളയിലെ ക്ലാസിക് വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ ഫീച്ചർ സിനിമ ഏതാണ്?
8: ഒരു ക്ലൂ തരൂ.
7: ഒരു മലയാള സിനിമയാണ്, ഒരു പഴയ സിനിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്തത് ജോൺ അബ്രഹാം ആണ്.
8: എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല.
7: ഉത്തരം ഞാൻ പറഞ്ഞാലോ? അമ്മ അറിയാൻ കേട്ടിരുന്നോ?
8: കേട്ടിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് കിട്ടിയില്ല.
7: കരിയർ ക്യൂസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. പൊതുവിജ്ഞാന മേഖലയോടുള്ള താല്പര്യം നിലനിൽക്കട്ടെ. വീണ്ടും വിളിക്കണം.
8: ഓക്കെ, താങ്ക് യു.
7: അമ്മ അറിയാൻ എന്ന ചലച്ചിത്രമാണ് 79th കാൻ ചലച്ചിത്രമേളയിലെ ക്ലാസിക് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ ഫീച്ചർ സിനിമ. സംവിധായകൻ ജോൺ അബ്രഹാമിന്റെ വിഖ്യാത ചിത്രം അമ്മ അറിയാൻ 4K സാങ്കേതിക വിദ്യയിൽ പുനഃസൃഷ്ടിച്ചാണ് കാൻ ചലച്ചിത്രമേളയിലെ ക്ലാസിക് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1986 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഒറിജിനൽ നെഗറ്റീവുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. ജനകീയ കൂട്ടായ്മയായ ഒഡേസയുടെ നേതൃത്വത്തിൽ ജനങ്ങളിൽ നിന്നും പണം സമാഹരിച്ച് നിർമ്മിച്ച ഈ ചിത്രം 4K സാങ്കേതിക വിദ്യയിൽ പുനർസൃഷ്ടിക്കാൻ നേതൃത്വം നൽകിയത് ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷനാണ്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
10: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
9: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
10: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ID കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
6: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
11: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
12: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
11: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്
13: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
11: പുത്തലത്ത് കണ്ണാശുപത്രി.
14: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.
2: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
15: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
16: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM ൽ സമർപ്പിക്കുന്നത്.

0: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ. ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
2: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: പറങ്കികൾ കൊന്നു നിലവറയിൽ തള്ളിയ കാപ്പിരി മുത്തപ്പൻ എന്ന ഭൂതത്തിനെ സേവിച്ച് സ്വത്ത് കൈയടക്കലാണ് അച്ചമ്പിയുടെ ലക്ഷ്യമെന്നും അത് കുടുംബത്തെ മുച്ചൂടും തകർക്കുമെന്നും ചീരയ്ക്കും അറിയാമായിരുന്നു. കുഞ്ഞുമാക്കോതെ അതിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പലവട്ടം അന്നംകുട്ടിത്താത്തി വന്നു പറഞ്ഞിട്ടും ചീരയ്ക്ക് ചെറുവിരലനക്കാൻ പോലും കഴിഞ്ഞില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, എല്ലാ അടവുകളും നോക്കി, നടന്നില്ലെന്നു മാത്രം. ആ ദുരിതത്തിന്റെ അവസാനത്തെ മുനമ്പിലാണിപ്പോൾ ചീര നിൽക്കുന്നത്. അച്ചമ്പിയുടെ വീട്ടുമുറ്റത്ത് കാപ്പിരിയുമായുള്ള അന്തിമമായ ഏറ്റുമുട്ടൽ നടക്കുകയാണെന്ന വിവരമറിയാതെ പാതിരാത്രി വണ്ടിയിൽ കയറി കാഞ്ഞിരപ്പള്ളിയിലെ രണ്ടരയേക്കർ പറമ്പിലേക്ക് വന്നതാണ് ചീരയും രണ്ടു മക്കളും. പറമ്പിന്റെ അറ്റത്തോലയും മുളങ്കമ്പും കൊണ്ടുകെട്ടിയ ചായ്പിൽ കയറിയിട്ടും കഥ ചൊല്ലിക്കൊടുത്തിട്ടും ഇളയചക്കൻ കരച്ചിലടക്കുന്നുണ്ടായിരുന്നില്ല. ആ നേരത്താണ് അതിരിലൊരു ജീപ്പ് വന്നു നിന്നത്. ആണുങ്ങളുടെ സ്വരത്തിനു പുറത്ത് ജീപ്പിൽ നിന്ന് ഇരുമ്പിന്റെ ആയുധം വലിച്ചെടുക്കുന്ന സ്വരം കേട്ടു. അത് കൊടുവാളാണെന്നവൾക്ക് തീർച്ചയായിരുന്നു. ചെക്കന്റെ കൈയിലെ പാവക്കാപ്പിരിയുടെ ചെണ്ടകൊട്ട് നിലയ്ക്കുകയും അവൻ ഉച്ചത്തിൽ കരച്ചിൽ തുടങ്ങുകയും ചെയ്തത് തെറ്റായ സമയത്തായിരുന്നു. അവൾ മക്കളെ രണ്ടിനെയും ഇരുട്ടിന്റെ മറയിലേക്ക് ഒളിപ്പിച്ചിട്ട് പതുക്കെ എണീറ്റു. അവളാ ചായ്പിനകമാകെ ഒന്ന് പരതി. കൈപ്പിടിയൊടിഞ്ഞ ഒരു തൂമ്പ മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയത്. പുറത്തുനിന്ന് ആളുകൾ നടന്നെടുക്കുന്ന സ്വരം കേട്ടതും വേമ്പനാട്ട് കായലിലൂടെ കുതിരവേഗത്തിൽ പായുന്ന ഓടിവള്ളത്തിന്റെ കരുത്ത് കൈകളിലേക്ക് ഇരച്ചു കയറി. വാതിൽ ചവിട്ടി തുറന്നു വന്ന പുരുഷരൂപത്തിന് നേർക്കവൾ കരവാളുകണക്ക് പിടിച്ച തൂമ്പയുമായി പാഞ്ഞടുത്തു. എതിരെ നിന്നുള്ള വടിവാളിന്റെ മിന്നായം പോലുള്ള വീശലിൽ നിന്നുയർന്ന കാറ്റ് ചീരയുടെ മകളുടെ മുഖത്ത് ചോരത്തുള്ളികൾ തെറിപ്പിച്ചു. തെറിച്ച് തിണ്ണേലു വീണ ചീരയുടെ തലയിലേക്ക് നോക്കി സ്വരമില്ലാതെ വാപൊളിച്ചു കരഞ്ഞ മകളുടെ നേരെയായിരുന്നു വടിവാളിന്റെ അടുത്ത നീക്കം. ആ നിമിഷം ചെണ്ടകൊട്ടുന്ന കാപ്പിരിയേയും കൊണ്ട് ഇളയചക്കൻ കൂരയ്ക്ക് പിന്നിലൂടെ പരക്കം പാഞ്ഞിരുന്നു. പിന്നാലെ വടിവാളും കുന്തമുനകളും പായുകയായി. കൂരയിലെ കുഞ്ഞിരുട്ടിൽ അമ്മയുടെയും മകളുടെയും ചോരയിൽ കുതിർന്നുപോയ തലകൾ ചേർന്നു കിടന്നു. ഇരുതലയിൽ നിന്നും ഒഴുകിപ്പരന്ന ചോരച്ചാൽ അവരെ ഒന്നാക്കി. കുടിലിനു പുറത്ത് ചെക്കന്റെ വാവിട്ട നിലവിളി പോലും കേൾക്കാനാകാതെ അവർ ചോരയാൽ ബന്ധിതരായി അങ്ങനെ കിടന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന സംഭവം. എന്നാൽ ഇനിയും ഈ ചരിത്രം വെളിപ്പെടാനുള്ള സമയമായിട്ടില്ല. നേരത്തെ പറഞ്ഞുവച്ച കഥകളിൽ നിന്നും രേഖകളിൽ നിന്നും കാണാതെ പോയ ഉണ്ണിച്ചക്കൻ എന്ന പോലീസുകാരൻ മടങ്ങിവരുമ്പോൾ മാത്രമേ ഈ വിവരണം സത്യമാണെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളും യഥാർത്ഥ കുറ്റവാളി ആരാണെന്നും അറിയാനാകൂ. രേഖകളിൽ പോലുമില്ലാത്ത ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് കുറച്ചുകാലം ജോലി ചെയ്യുക മാത്രമല്ല, അയാൾ പഴയൊരു കേസിന് തുമ്പുണ്ടാക്കുകയും ചെയ്തു എന്ന വസ്തുത സി ഐ ബെഞ്ചമിന്റെ ഉറക്കം കെടുത്തിയില്ലെങ്കിലേ അതിശയമുള്ളൂ. അത്രയും കാലത്തെ സർവീസിനിടയിൽ കനമുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടുള്ള ആളല്ല അയാൾ. ഇപ്പോഴുണ്ടായ ഈ കാണാതാകൽ ഒരു തരത്തിലും വിശദീകരിക്കാൻ അയാൾക്ക് സാധിക്കില്ലെന്നത് വ്യക്തമാണ്. അതിലുപരി ഇക്കാര്യം തന്റെ മേലുദ്യോഗസ്ഥരും കീഴ്ജീവനക്കാരും അറിയാതെ കൊണ്ടു നടക്കുകയും ഒപ്പം ഈ ദുരൂഹത അഴിച്ചെടുക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന കാര്യത്തിൽ അദ്ദേഹം ബോധവാനായിരുന്നു.
1: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഇനി കാഴ്ച ക്ലിയർ ആകും.
5: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
7: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
9: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02. സമർപ്പിക്കുന്നത്
10: ശോഭിക വെഡിംഗ്സ്,
11: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
12: ക്രസൻ ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.

0: സൺ ബിൽഡേഴ്സ് ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ് ആർബിജി ആർക്കേഡ് ചെറുട്ടി റോഡ് കോഴിക്കോട്
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
4: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്
5: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
6: ഹവാക്കർ സോഫ്റ്റി ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ
7: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്
9: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
10: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്
11: ആകാശവാണി 103.6 റിയൽ FM പ്രധാന വാർത്തകൾ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് കളക്ടർമാർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 29 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി അടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി KA തുളസി. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. കാസർകോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർകോട് ബീച്ച് റൺ ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്നാരംഭിച്ച് 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്
2: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പ്രണയത്തെക്കുറിച്ച് എങ്ങനെ വർണ്ണിച്ചാലാണ് മതി വരിക? എന്തിനോടാണ് അതിനെ ഉപമിക്കുക? പ്രണയിക്കാത്തവരും പ്രണയത്തെക്കുറിച്ച് വാചാലരാവാത്തവരുമായി ആരുണ്ട്? പ്രണയഗാനങ്ങൾക്ക് സംഗീതം പകർന്ന് മധുരം വിളമ്പിയ സംഗീത സംവിധായകനാണ് എം ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ രണ്ട് പ്രണയഗാനങ്ങളാകട്ടെ ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ. ഉയർപ്പിരിയും നാൾ വരെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗാനം, കണ്ണു നിറയാതെ കണ്ടിരിക്കുന്നവർ വിരളം. കമിതാക്കൾക്ക് ഇത്രയും ആഴമായി പരസ്പരം സ്നേഹിക്കാനാകുമോ എന്നതിന് വരികളിലൂടെയും സംഗീതത്തിലൂടെയും തെളിവ് നൽകിയ ഗാനം. എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക്, എം ജയചന്ദ്രന്റെ ഉള്ളുലയ്ക്കും ഈണത്തിൽ ശ്രേയ ഘോഷാൽ പാടിയത് കേട്ട് പ്രണയമെന്തെന്ന് അറിയാത്തവരുടെ പോലും നെഞ്ചു നുറങ്ങിയിട്ടുണ്ടാകും. ഏറെ കൊതിച്ചിട്ടും അടുക്കാൻ കഴിയാത്ത പ്രണയിതാക്കളുടെ നൊമ്പരത്തെ ഇതിലും മനോഹരമായി എങ്ങനെ അവതരിപ്പിക്കും?

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. പ്രിയപ്പെട്ടവന്റെ വരവ് കാത്തിരിക്കുന്ന നാടൻ പെണ്ണിന്റെ പ്രണയം, അകന്നിരിക്കുമ്പോഴും മനസ്സിൽ ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന അവരുടെ പ്രണയം കല്ലായിപ്പുഴ വക്കത്ത് ചുറ്റിത്തിരിയുകയാണ്. നൊമ്പരത്തിനൊപ്പം പ്രണയവും പെരുമഴയായി പെയ്തിറങ്ങി. പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ ഈണം. പി ജയചന്ദ്രനും സുജാത മോഹനും പിന്നണിയിൽ സ്വരമായപ്പോൾ ആസ്വാദകർക്ക് അതിലും വലിയ സംഗീത വിരുന്നായി മറ്റെന്തു വേണം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് രഞ്ജു ശ്രീജിത്ത്.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
5: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
4: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
6: അമർ അക്ബർ ആന്റണി എന്ന ചിത്രത്തിന് വേണ്ടി ബേബി ശ്രേയ പാടിയ ഗാനം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: ആകാശവാണി 103.6 റിയൽ FM.

0: ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ.
1: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
3: ഏ, ഒട്ടുമില്ല. ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാൻ വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
2: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
0: MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം.
4: 16-ാം ഭാഗം.
0: 2. രചന KV ശബരിമണി. 3. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

0: എൻ അരുമൈ മനൈവി
1: നടത്ത് നടത്ത് കഥയെ നടത്ത് നെനച്ചതെല്ലാം നടന്ന പിന്നെ എന്നോ ഇന്നു ഏൻ മയക്കോ
2: മീനാക്ഷി തിരുവിളയാടൽ

എന്നീ തമിഴ് ചലച്ചിത്രങ്ങളും പൂവച്ചിൽ ഖാദർ ഗാനരചന നിർവഹിച്ച ഐയർ ദ ഗ്രേറ്റ്, ഒ എൻ വി ഗാനങ്ങൾ എഴുതിയ ഒളിയമ്പുകൾ എന്നീ മലയാള ചലച്ചിത്രങ്ങളും 1990 പ്രദർശനത്തിനെത്തിയവയാണ്.

0: ങ്ങൾ ഉൾപ്പെടുത്തി അവസര പോലീസ് 100 എന്ന ചിത്രം 1990 പ്രദർശനശാലകളിലെത്തി.
1: പൂവച്ചൽ ഖാദർ എഴുതിയ 3 ഗാനങ്ങളോടെ അതേ വർഷം പുറത്തിറങ്ങിയ സ്ത്രീക്ക് വേണ്ടി സ്ത്രീ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് MSV ആണ്.

0: 1993 മണികണ്ഠൻ മഹിമൈ എന്ന പേരിൽ പുറത്തിറങ്ങിയ കന്നഡ ചിത്രം വരുവാൻ മണികണ്ഠൻ എന്ന പേരിൽ മൊഴിമാറ്റം നടത്തി തമിഴിലും ചില ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് കൂട്ടിച്ചേർത്ത് ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പേരിൽ മലയാളത്തിലും പ്രദർശനശാലകളിലെത്തുകയുണ്ടായി. MSV ഈണം പകർന്ന ഗാനങ്ങൾക്ക് മലയാളത്തിൽ രചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി.
1: ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ജ്ഞാനപ്പറവൈ

0: 1994 ശെന്തമിഴ് സെൽവൻ,
1: 1995 എങ്കിരുന്തോ വന്താൻ ഇലക്കിയ ശോലൈ,
0: 1996 വെട്രി വിനായകർ.

0: 1998 April 3 പ്രദർശനശാലകളിലെത്തി വാണിജ്യ വിജയമായ കാതൽ മന്നൻ എന്ന ചിത്രത്തിൽ MS വിശ്വനാഥൻ മെട്ടുതേടി എന്നാരംഭിക്കുന്ന ഒരു ഗാനത്തിന് മാത്രം ഈണം പകരുകയും പാടുകയും ആ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ അഭിനയ സാന്നിധ്യമാകുകയും ചെയ്തു.
1: പവ പക്കമ ക്ലാപ്പ്.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
3: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
2: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
3: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ്.
5: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
6: ഏയ് ഒട്ടുമില്ല, ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
5: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
7: 1986
8: മെല്ലെ തിറന്നത് കതവ്
7: എന്ന ചലച്ചിത്രത്തിനു വേണ്ടി കുഴലൂതും കണ്ണനുക്ക് എന്ന ഒരു ഗാനത്തിനൊഴികെ മറ്റെല്ലാ ഗാനങ്ങൾക്കും സംഗീതം നൽകിയത് MS വിശ്വനാഥനാണ്.

ഇളയരാജയ്ക്ക് ഏറെ പ്രിയപ്പെട്ട വിശ്വനാഥൻ ഗാനമായ വാൻമീതിലെ എന്ന ഗാനം പോലെ ഒരെണ്ണം വേണമെന്ന നിർദ്ദേശം പരിഗണിച്ചാണ് MSV വാ വെണ്ണില എന്ന ഗാനത്തിന് സംഗീതം നൽകിയത്.

0: 1991 February 16 പ്രദർശനത്തിനെത്തിയ ഇരുമ്പ് പൂക്കളിലെ രണ്ട് ഗാനങ്ങൾ വീതം MS വിശ്വനാഥനും ഇളയരാജയും ചിട്ടപ്പെടുത്തി.
1: 92 October 25 പുറത്തിറങ്ങിയ ശെന്തമിഴ് പാട്ട് വാണിജ്യപരമായി വിജയിച്ച ചിത്രമാണ്. MS വിശ്വനാഥൻ ഈണം പകർന്ന ഗാനങ്ങൾക്ക് ഇളയരാജയോടൊപ്പം ഓർക്കസ്ട്രേഷൻ ഒരുക്കി.

0: 1994 ഓഗസ്റ്റ് 12 ചെന്തമിഴ് സെൽവൻ പ്രദർശനശാലകളിലെത്തി. MSV ഗാനങ്ങൾക്ക് സംഗീതവും ഇളയരാജ ഗാനങ്ങൾക്കും ചിത്രത്തിനും പശ്ചാത്തല സംഗീതവും ഒരുക്കി.
1: 2005 പുറത്തിറങ്ങിയ വിശ്വതുളസി എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിന് MS വിശ്വനാഥനും ഇളയരാജയ്ക്കും ഗോൾഡൻ റെമി അവാർഡ് ലഭിച്ചു.

0: 2013 June 14 പ്രദർശനശാലകളിലെത്തിയ തില്ലുമുള്ള എന്ന ചിത്രത്തിൽ യുവൻ ശങ്കർ രാജയാണ് MSV കൂടെ സംഗീത സംവിധായകനായി പ്രവർത്തിച്ചത്.
1: 1952 മുതൽ 1965 വരെ വിശ്വനാഥൻ രാമമൂർത്തി എന്ന പേരിൽ 100 ചലച്ചിത്രങ്ങൾക്കു വേണ്ടി മികച്ച ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും അതിനുശേഷം സ്വതന്ത്ര സംഗീത സംവിധായകരായി പ്രവർത്തിക്കുകയും ചെയ്ത സംഗീത സംവിധായക ദ്വയം ഏകദേശം 3 പതിറ്റാണ്ടുകൾക്കു ശേഷം 1995 January 15 പുറത്തിറങ്ങിയ എങ്കിരുന്തോ വന്താൻ എന്ന ചിത്രത്തിനു വേണ്ടിയും ഇലക്കിയ ചോലൈ എന്ന ചിത്രത്തിനു വേണ്ടിയും വീണ്ടും ഒരുമിച്ച് ഗാനങ്ങൾ തയ്യാറാക്കി.

0: 2003 നിർമ്മാണം ആരംഭിച്ച് 2013 ഓഗസ്റ്റ് 30 പുറത്തിറങ്ങിയ ചുവടുകൾ എന്ന ചിത്രമാണ് MS വിശ്വനാഥൻ സംഗീതം നൽകി പ്രദർശനത്തിനെത്തിയ അവസാന ചലച്ചിത്രം.
1: സ്വന്തം സംഗീത സംവിധാനത്തിൽ 60 ഗാനങ്ങളും മറ്റു സംവിധായകർ ഈണം പകർന്ന ഗാനങ്ങളും വിവിധ ചലച്ചിത്രങ്ങൾക്കായി MSV പാടിയിട്ടുണ്ട്.

0: പുറമെ മറ്റനേകം ആൽബം ഗാനങ്ങളും ആലപിച്ചു.
1: ഉഷസന്ധ്യകൾ തേടി വരുന്നു, കൊടുത്തുകൊട്ടി പാടി വരുന്നു, ഹരിഹര സുതനെ നിങ്ങടി പണിയും പൊന്നയ്യപ്പന്മാ.
2: തമിഴ്നാട്ടിലെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന തമിഴ് തായ് വാഴ്ത്തുപാട്ടിന് സംഗീതം നൽകിയത് മറ്റാരുമല്ല, 10 ഈണങ്ങൾ MS വിശ്വനാഥൻ തയ്യാറാക്കിയിരുന്നെങ്കിലും മോഹനരാഗത്തിലുള്ള ആദ്യ ഈണം തന്നെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. മനോന്മണ്യം P. സുന്ദരൻപിള്ളയാണ് ഗാനം രചിച്ചത്.

1961 പുറത്തിറങ്ങിയ വിജയനഗരദ വീരപുത്ര എന്ന കന്നഡ ചിത്രത്തിലെ അപാര കീർത്തി എന്നാരംഭിക്കുന്ന കന്നഡ സംസ്കാര ഗീതത്തിനും MSV ആണ് ഈണം പകർന്നത്. ഗാനമെഴുതിയത് PN ജയഗോപാൽ, പാടിയത് PB ശ്രീനിവാസ്.

0: ചലച്ചിത്ര സംഗീത സംവിധാനത്തിനു പുറമെ ജനപ്രീതി നേടിയ മികച്ച ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന ആൽബം ഗാനങ്ങൾക്കും ടെലി സീരിയൽ ഗാനങ്ങൾക്കും MSV സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്.
1: 1970 തമിഴ് ഭാഷയിലെ ആദ്യത്തെ ഗസൽ സംഗീത ആൽബമായ സംഗീതം സന്തോഷത്തിനു വേണ്ടി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി.
0: 1977 കൃഷ്ണഗാനം, അരുൾ തരും അഭിരാമി.
1: 85 കണ്ണനുക്ക് ദാസൻ കണ്ണദാസൻ.
0: 86
1: 1991 സംഗമം, സ്വാമി മണികണ്ഠ.
0: 94 ശരവണഗീതം എന്ന പേരിൽ 10 മുരുകഭക്തി ഗാനങ്ങൾ.
1: 96 ശരണം പൊന്നയ്യപ്പ, ശ്രീ വെങ്കടേശ്വര ഗാനങ്ങൾ, യേശു കാവ്യം.

0: 1998 വേണുഗാനം,
1: 2004 തിരുവാസകത്തെ അടിസ്ഥാനമാക്കി പൊന്നൂസൽ എന്ന ആൽബത്തിനു വേണ്ടി 20 ഗാനങ്ങൾ,
0: ദൈവിക സംഗമം ദണ്ഡായുധപാണി സുപ്രഭാതം,
1: ഇളയരാജയോടൊപ്പം തിരുവണ്ണാമലൈ ഗാനങ്ങൾ,
0: 1996 ഓം ശരവണഭവ, വടിവേലഴകാവ ശ്രീ രമണനാഥ, അമുതം, അണ്ണാമലൈ കൈതൊഴാം, വേളാങ്കണ്ണി,
1: 2013 പുറത്തിറങ്ങിയ ആവേ മേരി, ഷിർദി സായി ബാബ ശരണം, 1970 ത്രില്ലിംഗ് തിമാറ്റിക് ട്യൂൺസ് എന്ന ഉപകരണ സംഗീത ആൽബം എന്നിവയിലൊക്കെ MSV സംഗീത സംവിധാന പ്രതിഭ നിറഞ്ഞു നിന്നു.
0: സംഗീത രത്നാകരം, ആവണിപ്പൂക്കൾ, ചിങ്ങനിലാപക്ഷി, മകരോത്സവം, അയ്യപ്പൻ കാവ്, ശരണതരങ്കിണി, ശരണമയ്യപ്പ തുടങ്ങിയ സംഗീത ആൽബങ്ങളും MSV ഈണം പകർന്ന പ്രശസ്ത ഗാനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്.
2: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത്.
3: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
4: ഏയ്, ഒട്ടുമില്ല. ഹവാക്കർ സോഫ്റ്റ് കിട്ടിയതി പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
3: ഹവാക്കർ സോഫ്റ്റി ഏത് പ്രായക്കാർക്കും.

0: കാലാവസ്ഥയ്ക്ക് മിണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
1: MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം
2: 16-ാം ഭാഗം
1: സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. MSV യുടെ സംഗീത പ്രപഞ്ചം തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച.
3: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. മഴയ്ക്ക് മുമ്പ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T.C. ദീക്ഷ്. കർഷകർക്ക് നൽകേണ്ട തുക കാലതാമസമില്ലാതെ നൽകുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. ചാലിയാർ പഞ്ചായത്തിലെ പാറക്കോട് വാർഡ് ഓക്കാട് പ്രദേശത്ത് 60-ലധികം താറാവുകളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. അകമ്പാടം ഓക്കാട് ഫാമിലെ താറാവുകളെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
2: ആരോഗ്യവകുപ്പിലെ മുൻ ഡയറക്ടർ ഡോക്ടർ ആർ എൽ സരിത തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. ആരോഗ്യ മേഖലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വളരെ നിർണായകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഡയറക്ടറായിരുന്നു ഡോക്ടർ ആർ എൽ സരിത. ആരോഗ്യരംഗത്ത് കേരളം അഭിമുഖീകരിച്ച പല സന്നിഗ്ധ ഘട്ടത്തിലും തന്റെ ആത്മാർത്ഥ പ്രവർത്തനങ്ങൾ കൊണ്ടും ഉറച്ച തീരുമാനങ്ങൾ കൊണ്ടും വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ ഡോക്ടർ ആർ എൽ സരിത ഒരു അസിസ്റ്റന്റ് സർജനായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കേൾക്കാം ഡോക്ടർ ആർ എൽ സരിതയുടെ വാക്കുകൾ.
3: ആരോഗ്യവകുപ്പിലെ എല്ലാതരം സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ, അതുപോലെ ജില്ലാ ആശുപത്രിയിൽ, മാനസികാരോഗ്യ കേന്ദ്രത്തിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ടും ഡി എം ഒൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട്, ഡി എച്ച് എസിൽ തന്നെ അഡീഷണൽ ഡയറക്ടറായിട്ട് രണ്ട് തസ്തികകളിൽ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആരോഗ്യവകുപ്പിലെ മൊത്തം പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ മേലെത്തുന്നത്. അത് അനുഭവിച്ച് പഠിച്ചിട്ട്, വെറുതെ പഠിച്ചിട്ടല്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രവർത്തന ശൈലി ഇതൊക്കെ വ്യത്യസ്തമാണ്. പി എച്ച് സിയിൽ നടക്കുന്ന പ്രവർത്തന ശൈലിയല്ല സി എച്ച് സിയിലുള്ളത്. സി എച്ച് സിയിലുള്ളതല്ല താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും അപാകതകളുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ വേണമോ എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു വലിയ ഗുണമായിരുന്നു. അപ്പം ഓക്കെ ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സർവീസിൽ കയറിയപ്പോൾ ആദ്യം വന്നൊരു വിഷയം ഓക്കെ ആയിരുന്നു. അതിനു മുമ്പ് ഞാൻ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന സമയത്താണ് കോഴിക്കോട് മലേറിയയുടെ ഒരു ഔട്ട്ബ്രേക്ക് വന്നത്, അപ്പം നമ്മുടെ ബീച്ച് ഏരിയയിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ സിസ്റ്റം അലേർട്ടാവുകയും എല്ലാവരും അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് നമ്മൾ കൂടെ നിന്നാൽ മതി എന്നുള്ള ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് ഓക്കെ വന്ന സമയത്ത്, ഓക്കെ എന്ന് പറയുന്നത് വെറൊരു ചുഴലിക്കാറ്റാണെങ്കിൽ പോലും അന്ന് ഒരുപാട് പേര് വെള്ളത്തിൽ. അപ്പോൾ ഞാൻ അന്ന് നമ്മുടെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറുടെ കൂടെ, ടീച്ചറാണ് എന്നെയും കൂട്ടിയിട്ട് ആ ജില്ലാശുപത്രിയിൽ, ഞങ്ങളുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പോകുന്നത്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തണുത്ത് വിറങ്ങലിച്ചിട്ട് ഈ രോഗികൾ, വിറങ്ങലിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ കൈയും കാലും മടക്കാൻ പറ്റാത്ത അത്രയും വിറങ്ങലിച്ചുകൊണ്ടാണ് രോഗികൾ. ഞങ്ങളുടെ നേഴ്സുമാർ ഇവരുടെ കാല് ചൂടാക്കുകയും തിരുമ്മുകയും ചൂട് പിടിപ്പിക്കുകയും ഭക്ഷണം ഒരു ഭാഗത്ത് പാകം ചെയ്ത ഭക്ഷണം എത്തിക്കുകയും കഞ്ഞി കൊടുക്കുകയും, അങ്ങനെയൊരു എന്താ പറയുക, നമുക്ക് അത്തരൊരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ കണ്ണിന്ന് വെള്ളം വരും നമുക്ക് കാണുമ്പോൾ. അങ്ങനെയുള്ള കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ആ രോഗികളെയൊക്കെ അന്ന് അവിടെ അതിൽ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ തന്നെ അവരെ രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
4: രണ്ട് മഹാപ്രളയങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിരുന്നു അല്ലേ, അതിനൊക്കെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്?
3: പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ അന്ന് കേരളം വെള്ളത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ നമ്മളെ പ്രവർത്തനങ്ങളും അതിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ട അവസ്ഥ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആലപ്പുഴയിലൊക്കെ പരന്ന് കിടക്കുന്ന കായലിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോട്ടിൽ പോയിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ രോഗികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തിരുന്നത്, ക്യാമ്പുകളിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ക്യാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് താമസിക്കുകയാണ്, പല തലത്തിലുള്ള ആളുകൾ. അവിടെയുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഭക്ഷണത്തിനുള്ള ആ ഒരു ശുചിത്വം പാലിക്കണം, ക്യാമ്പുകളുടെ ശുചിത്വം വേണം, പകർച്ചവ്യാധികൾ പിടിപെടാതെ നോക്കണം, ഇവർക്ക് മരുന്ന് എത്തിക്കണം. മാത്രമല്ല സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. ഈ ആളുകൾ അവരെന്ത് മരുന്നാണ് കഴിച്ചതെന്ന് അവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഈ തുണ്ട് കടലാസുകളൊന്നും അവരുടെ കയ്യിലില്ല. അപ്പം പല രോഗികളുടെയും കാര്യങ്ങൾ ആദ്യം തുടങ്ങി അവരുടെ രോഗനിർണയം നടത്തി രോഗികൾക്ക് വേണ്ട ചികിത്സ കൊടുക്കുക എന്നുള്ള അത്രയും ശക്തമായൊരു പ്രവർത്തനമാണെന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ, ക്യാൻസറിൽ കീമോതെറാപ്പി എടുത്തുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു, റേഡിയേഷൻ എടുത്തുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇവരൊക്കെ ക്യാമ്പിൽ വന്ന് പെടുകയാണ്. ക്യാമ്പിൽ വന്ന് കിടുമ്പം എന്ത് മരുന്നാണ് എടുത്തതെന്ന് അറിയില്ല. പിന്നെ ഈ മരുന്ന് എടുക്കാനായിട്ട് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള തടസ്സങ്ങൾ പ്രളയമാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ എല്ലാ നേതൃത്വവും, രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാനും മരണനിരക്കൊക്കെ വളരെയധികം കുറയ്ക്കാനും ഒന്ന് ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഗർഭിണികൾ, പൂർണ്ണ ഗർഭിണികളൊക്കെ ക്യാമ്പുകളിലെത്തുക, അവരെ നവജാത ശിശുക്കൾ, അവർ പ്രസവം നടന്ന്

0: കഴിഞ്ഞാൽ തന്നെ കുട്ടികളെയും കൊണ്ട് വീണ്ടും പ്രളയത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മറികടക്കാനായിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് ചെയ്യാന്നുള്ളതായിരുന്നു. അതിന് നല്ലൊരു ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. വലിയ ബുദ്ധിമുട്ടില്ലാതെ രണ്ട് പ്രളയവും നേരിടാൻ സാധിച്ചിട്ടുണ്ട്.
1: കോവിഡ്, നിപ്പ, കേരളം അതുവരെ കാണാത്ത രോഗങ്ങളാണ് പിന്നെ ഉണ്ടായത്.
0: കോവിഡ് പറയുകയാണെങ്കിൽ അതിന് മുമ്പ് പറയാനുള്ളതായിരുന്നു കോഴിക്കോട് വന്നിട്ടുള്ള നിപ്പ. അത് കഴിഞ്ഞിട്ടാണ് കോവിഡ്. കാരണം കോവിഡിന് നമ്മളെങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടെസ്റ്റ് ഡോസാണ് നിപ്പ തന്നിട്ടുണ്ടായിരുന്നത്. നിപ്പ വരുന്ന സമയത്ത് നമുക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഒരു വൈകുന്നേരമാണ് നമുക്കൊരു മെസ്സേജ് വരുന്നത്. എന്നെ വിളിച്ചിട്ടുള്ളത് അന്നത്തെ തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ സാറാണ്. ഇങ്ങനെ കോഴിക്കോട് ഒരു ആശുപത്രിയിൽ ഒരു ഒന്ന് രണ്ട് മരണങ്ങളും അതുപോലെ സമാന ലക്ഷണങ്ങളായിട്ടുള്ള രോഗികളൊക്കെ അവിടെ അഡ്മിറ്റഡ് ആണ്, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ സാറ് അത് സൂചിപ്പിച്ചപ്പം പിന്നെ ഒന്നും നോക്കിയില്ല. ഇപ്പോൾ ഈ ഉൾവിളി എന്നൊക്കെ പറയുമല്ലോ, അതേപോലെയാണ്. ഞാനും അന്നത്തെ അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്ത് കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ടി കയറി നേരെ വരികയാണ് ഉണ്ടായത്. അത് വണ്ടി കയറിയിട്ടാണ് എനിക്ക് തോന്നുന്നത് പെർമിഷൻ വരെ ചോദിച്ചിട്ടുള്ളത്, ഞാൻ പോവാൻ സ്റ്റേഷൻ വിടുക എന്നല്ല. അത്രയും പെട്ടെന്ന് നമ്മൾ വിട്ടു അവിടുന്ന്. അങ്ങനെ കോഴിക്കോട് എത്തി പിറ്റേന്ന് തന്നെ നമുക്കിവിടെ കൺട്രോൾ റൂമുകളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ സാധിച്ചു. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രവർത്തകർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചങ്ങരോത്ത് പഞ്ചായത്തിൽ, അവരിത്രയും ഡെഡ്ലി വൈറസാണെന്ന് അറിയാതെ ഫീൽഡിൽ നേരിട്ട് ചെന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് കടമയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നമ്മൾ ജില്ലാതലത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഭീതി അകറ്റണം. ഇവരിതൊന്നും അറിയാതെ നേരെ ആശാവർക്കർമാരൊക്കെ ഫീൽഡിൽ ഇറങ്ങി. അപ്പോൾ അന്ന് നമ്മൾ ചങ്ങരോത്ത് പഞ്ചായത്തിൽ തന്നെ ഒരു യോഗം വിളിക്കുകയും അവരെല്ലാം ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ, ഗൈഡ് ലൈൻസൊക്കെ ഒന്നുമില്ല, ശൂന്യതയിൽ നിന്നാണൊക്കെ കെട്ടിപ്പോക്കുന്നത്. നമുക്ക് ഗൈഡ് ലൈൻസ് ഇല്ല, ഇതെന്താ വൈറസ് നമ്മൾ കണ്ടിട്ടില്ല, കേരളം കണ്ടിട്ടില്ല, ഇന്ത്യയിൽ തന്നെ അതിനു മുമ്പൊരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ രോഗം കണ്ട ആരും ഇവിടെ ഇല്ല. അപ്പം ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ നമ്മൾ ശൂന്യതയിൽ നിന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാട് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഞാനും പഠിച്ച കോളേജാണ്, അവരുടെ സപ്പോർട്ടോടുകൂടി എനിക്ക് ഒന്ന് ഒരു നിമിഷ നേരം കൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ഒരു ഐസൊലേഷൻ വാർഡ് സെറ്റപ്പ് ആയിട്ടുള്ളത്. അതൊരു അത്ഭുതമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്കും കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് അന്ന് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരും തന്നെ ആരോഗ്യമേഖലയിൽ എല്ലാവരും പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അന്നാണ് നമ്മൾ ഈ പി പി കിറ്റൊക്കെ എന്താണെന്ന് കാണുന്നതും കേൾക്കുന്നതും, അതേപോലെ തന്നെ കോൺടാക്ട് ട്രേസിങ്, ഇതൊന്നും അറിയില്ല, അതൊക്കെ പഠിച്ച് പഠിച്ച് ചെയ്യാണ്. പക്ഷേ ഈ പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് നമുക്ക് കോവിഡ് വന്നപ്പം ഉപയോഗപ്രദമായി എന്നാണ് പറയാനുള്ളത്.
1: പക്ഷേ നിപ്പ രണ്ടാമതും വന്നപ്പോൾ ആരോഗ്യമേഖലയിൽ വീഴ്ചയാണ് അത് എന്നുള്ളൊരു ആരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ?
0: ആരോഗ്യമേഖലയിലെ വീഴ്ച എന്ന് എല്ലാത്തിനും എന്ത് വന്നാലും ആരോഗ്യമേഖലയെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണല്ലോ പൊതുവായിട്ടുള്ളത്. അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുകയാണ്. കാരണം എന്താ വെച്ചാൽ, വീഴ്ചയാണെങ്കിൽ ആ വീഴ്ചയിൽ നിന്ന് വീണ്ടും എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി ആരോഗ്യവകുപ്പ് ആർജിക്കും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ആദ്യം നമ്മുടെ അന്നത്തെ ഏറ്റവും പ്രയോറിറ്റി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗികളെ ചികിത്സിച്ച് സുഖപ്പെടുത്താനുള്ള ശ്രമം. അതിനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വരെ അന്ന് മരുന്നെത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് പകരാതിരിക്കാനുള്ളൊരു ശ്രമം. പിന്നീട് ആരോഗ്യവകുപ്പിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് തന്നെ ആനിമൽ ഹസ്ബൻഡറി വകുപ്പ് അവരുടെ പ്രവർത്തനങ്ങളിലാണ് നിപ്പ വവ്വാലിൽ നിന്നാണെന്നും ആ വവ്വാലുകൾക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അതിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പം രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രോഗിയെ ചികിത്സിക്കുക. രണ്ട്, മറ്റുള്ളവർക്ക് പകരാതെ. ഇത് രണ്ടും ആരോഗ്യവകുപ്പ് ഫലപ്രദമായിട്ട് തന്നെ ആ സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: നിപ്പയെ ശക്തമായി നേരിട്ടത് കൊണ്ട് തന്നെ ആ അനുഭവങ്ങൾ കോവിഡ് വന്നപ്പോൾ ഉപകാരപ്രദമായി അല്ലേ?
0: കോവിഡ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അതൊരു പാൻഡമിക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അത് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് മാത്രം നിന്നൊരു അതാണ്. എന്നിരുന്നാലും അതിൽ നിർദ്ദേശങ്ങൾ ലോകാരോഗ്യ സംഘടനയുടെയൊക്കെ നമുക്ക് പാലിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി നമുക്ക് നമ്മളിൽ ഒതുങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റി. കോവിഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും കേന്ദ്ര നിർദ്ദേശമനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ സംസ്ഥാനത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും. അപ്പം അതിൽ ഐസൊലേഷൻ വാർഡുകൾ അതൊക്കെ അന്ന് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമൊന്നുമല്ലായിരുന്നു. കാരണം കോവിഡിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നിപ്പയുടെ ഒരു വലിയൊരു റേഞ്ചിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെ എയർപോർട്ടിൽ നിന്ന് ആളുകൾ വരുന്നു, മറ്റ് സംവിധാനങ്ങൾ വഴി ആളുകൾ കേരളത്തിലെത്തുന്നു. അപ്പോൾ ഇവരെയൊക്കെ സ്ക്രീൻ ചെയ്യണം, എല്ലാ എൻട്രി പോയിൻറ്റിലും സ്ക്രീനിങ് വേണം. ഇതെല്ലാം ആരോഗ്യവകുപ്പിന് മാത്രമേ സാധിക്കുള്ളൂ. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അവരുടെ

0: ഒക്കെ ത്രോട്ട് സ്വാബ് എടുക്കുക, അവരെ പരിശോധിച്ചിട്ട് അവരെ ക്വാറന്റൈനിൽ വെക്കുക. രോഗം വാക്സിൻ കണ്ടുപിടിക്കുന്നത് വരെ നമ്മളൊരു പകർച്ചവ്യാധിക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ ക്വാറന്റൈൻ എന്ന് പറയുന്നത്, പകരാതിരിക്കാൻ വേണ്ടി. രോഗി ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ രോഗം സംശയിക്കുകയാണെങ്കിലും അയാളെ പൊതുസമൂഹത്തിലേക്ക് വിടാതെ ക്വാറന്റൈൻ ചെയ്യുക. അപ്പോൾ ക്വാറന്റൈൻ ചെയ്യാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, അവരെ സംരക്ഷിക്കാനുള്ള ജീവനക്കാരുടെ സാന്നിധ്യം വേണം. അപ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ അധികമായിട്ട് ജോലിയിലേക്ക് നിയോഗിക്കേണ്ടി വന്നു, വോളണ്ടറി ആയിട്ടും അതുപോലെ തന്നെ താൽക്കാലിക ജീവനക്കാരായിട്ടും, അങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റുകൾ. അപ്പോൾ അതിൻ്റെ ഫണ്ട് ഹാൻഡ്ലിങ്, പിന്നെ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള മറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഒരു വകുപ്പിൻ്റെ മാത്രം പ്രവർത്തനമായിരുന്നില്ലല്ലോ, എല്ലാ വകുപ്പും ഒന്നിച്ച് ചേർന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു. ആരോഗ്യമേഖലയിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ആരോഗ്യവകുപ്പ് ചെയ്തിരുന്നത്, റവന്യൂ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഭാഗത്തുനിന്ന് ചെയ്തു. അങ്ങനെ ഓരോ വകുപ്പും ചെയ്ത് പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും.
1: പിന്നെ ആവശ്യം വരുമ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ശക്തിപ്പെടുന്ന ഒരു മേഖലയാണല്ലോ.
0: അതെ അതെ, അത് എന്നും എപ്പോഴും അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഫയർ എഞ്ചിനോട് ഉപമിക്കുകയാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടിപ്പാഞ്ഞ് അങ്ങക്ക് എടുത്താനുള്ള ഏത് ശ്രമവും നമ്മൾ നടത്തും. അത് ഈ വലിയ വലിയ പകർച്ചവ്യാധികളൊന്നും വേണ്ട, ചെറിയ സംഭവങ്ങൾ, പ്രളയമൊന്നും വേണ്ട. ഒരാൾ അല്ലെങ്കിൽ തന്നെ പുഴയിൽ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരെയോ ആംബുലൻസുമായിട്ട് കരയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും രക്ഷാപ്രവർത്തനത്തിനായിട്ട്. ആ വ്യക്തിയെ ഒരു ശ്വാസം ഉണ്ടെങ്കിൽ ആ ശ്വാസം ഊതി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം എന്നും ആരോഗ്യവകുപ്പിൻ്റെ. ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല, കാണുന്നില്ല എന്നുള്ളതിലാണ് നമുക്കെപ്പോഴൊരു
2: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
3: ഏയ്, ഒട്ടുമില്ല, ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
2: ഹവാക്കർ സോഫ്റ്റ്, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
4: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് തുടരുന്നു.
1: നമ്മുടെ ഒരു കൾച്ചറാണ്, ഒരു അസുഖം വന്നാൽ നേരിട്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുക, അങ്ങനത്തെ ഹോസ്പിറ്റലിൽ പോവുക. ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, ഇത്രയും സൗകര്യങ്ങളും ഇങ്ങനെ എക്സ്പേർട്ട്സൊക്കെ അവിടെ ഉണ്ടെന്നുള്ളൊരു ബോധധാരണ പോലും പൊതുജനങ്ങൾക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഇനി അവിടെ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ബോധവൽക്കരണത്തിന് ആവശ്യമുണ്ട്.
0: അത് കേരളത്തിലെ നേരത്തെ പറഞ്ഞല്ലോ, കൾച്ചർ തന്നെയാണത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. ഓരോ പഞ്ചായത്തിലും നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അതിൻ്റെ പലതും ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സായിട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാറിയിട്ടുണ്ട്. ഇപ്പം ഫാമിലി ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ അവിടെ നേരിടാനുള്ള ഒരു സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞ മാതിരി നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, പിന്നെ രോഗം വന്നാൽ ചികിത്സിക്കാനുള്ളത്, പിന്നെ അവിടെ ചികിത്സിക്കാൻ പറ്റാത്ത രോഗികളെ റെഫർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ അവിടെയുണ്ട്. പിന്നെ അതും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള, അത് സ്ക്രീനിങ്ങിനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്, ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്, മരുന്നിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം ഫാമിലി ഹെൽത്ത് സെൻറ്റർ ശരിക്കും പറഞ്ഞാൽ ആ പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ സാമാന്യമായിട്ടുള്ള ആരോഗ്യ രംഗത്തെ എല്ലാ ആവശ്യകതയും പൂർത്തീകരിക്കാനായിട്ട് അത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പ്രാഥമികാരോഗ്യ, അതായത് ഫാമിലി ഹെൽത്ത് സെൻ്ററുകളുടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെല്ലാനും ചെന്നിരിക്കാനും ഉള്ള സൗകര്യങ്ങൾ, കുട്ടികളാണെങ്കിൽ പല സ്ഥലങ്ങളിലും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കളിക്കാനുള്ള സംവിധാനങ്ങളും വരെ ചില ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം അത് ജനങ്ങളെപ്പോഴെങ്കിലും അവിടെ പോയവർക്കറിയാം അതിൻ്റെ ഗുണങ്ങൾ, പോകാത്തവർ ഒന്ന് പോയി കണ്ട് മനസ്സിലാക്കണം എന്നുള്ളതേ അതിന് പറയാനുള്ളൂ. പിന്നെ ഒരിക്കലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രോഗങ്ങളൊന്നും PHC-യിലെ ഡോക്ടർമാർ ചികിത്സിക്കില്ല, കാരണം അവരതിന് റെഫറൻസ് കൃത്യമായിട്ട് ഏത് ആശുപത്രിയിലേക്കാണ് വേണ്ടതെന്ന് കൊടുത്തിരിക്കും. ഗർഭിണികൾക്കുള്ള പ്രത്യേക പരിശോധനകൾ, അവർക്കുള്ള ആരോഗ്യ ബോധവൽക്കരണങ്ങൾ, അവർക്കുള്ള അയൺ ഗുളികകൾ, അവരുടെ റിസ്ക് ഫാക്ടർ, എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ട്. അത് ഉപയോഗിക്കാൻ മടിക്കുന്നതായിരിക്കണം ഒരുപക്ഷെ പറഞ്ഞ
1: പ്രശ്നങ്ങളിലേക്ക്. അവിടുത്തെ ജീവനക്കാർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നിർത്തണ്ട, അങ്ങനെ എന്തെങ്കിലും?
0: അയ്യോ, വലിയ രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എപ്പോഴും കൂടുതൽ ട്രെയിനിങ് കിട്ടുന്നത് താഴെ വർക്ക് ചെയ്യുന്നവർക്കാണ്. അതായത് ഇപ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയ സമയത്ത് അവർക്ക് നിരന്തരമായ പരിശീലനം കൊടുത്തിട്ടുണ്ട്. എല്ലാതരം ആരോഗ്യ പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യാൻ, അവിടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിലുള്ള

0: പരിശീലനം കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരെ നിയോഗിച്ചിട്ടുള്ളത്. പിന്നെ ആരോഗ്യവകുപ്പിൽ നമ്മൾ ആദ്യമായിട്ട് പുതുതായിട്ടൊരു ജീവനക്കാരൻ വരികയാണെങ്കിൽ, അത് ഡോക്ടർ ആയിക്കോട്ടെ ഏത് തസ്തികയിലായിക്കോട്ടെ, അവർക്ക് പരിശീലനം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ട്രെയിനിങ് സെൻറ്ററുകൾ വഴിയും അതല്ലാതെയൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ഉണ്ട്.
1: പിന്നെ ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ, വാക്സിനേഷൻ ക്യാമ്പയിൻ ഇതിലൊക്കെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ധാരാളം അല്ലേ?
0: വാക്സിനേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രതിരോധം. അതിൽ വാക്സിനേഷൻ, കുട്ടികൾക്കുള്ള വാക്സിനേഷൻ വളരെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അതായത് കുട്ടി ജനിച്ച മുതൽ കുട്ടിക്കുള്ള എല്ലാ വാക്സിനുകളും അവിടെ ലഭ്യമാണ്, അത് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ബോധവൽക്കരണത്തിനായിട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പ്രവർത്തനങ്ങൾ, ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലും പല തുറകളിലുള്ളവർക്കായിട്ടുള്ള പ്രത്യേക ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുണ്ട്.
1: അപ്പോൾ ഔദ്യോഗിക ജീവിതം ഇത്രയും തിരക്ക് പിടിച്ച് പോയിരുന്ന സമയത്ത് സപ്പോർട്ടീവായിട്ടൊരു ഫാമിലി ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഭർത്താവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആരോഗ്യവകുപ്പ് തന്നെ റിട്ടയർ ചെയ്തതാണ്, പീഡിയാട്രിഷ്യനാണ് ഡോക്ടർ ശിവരാമൻ. അപ്പോൾ രണ്ടുപേരും ആരോഗ്യവകുപ്പിലായതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒരേ ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഒന്നിച്ച് അവധി എടുക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഞങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പിന്നെ കുട്ടികൾ രണ്ടുപേരാണ്.
1: ഈ മേഖലയിൽ തന്നെയാണോ?
0: മൂത്ത മകള് ഈ മേഖലയിലാണ്, അവള് സൈക്യാട്രിസ്റ്റാണ്. പക്ഷെ ഇപ്പം ഇന്ത്യയിലല്ല, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ ആള് ഒരു ഡിസൈനറാണ്, അവളും വിദേശത്ത് തന്നെയാണുള്ളത്.
1: ഇനി ഇപ്പം റിട്ടയർമെന്റ് ലൈഫാണ് അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ?
0: റിട്ടയർമെന്റ് സത്യം പറഞ്ഞാൽ 2021 ഞാൻ 2 വർഷത്തെ സർവീസ് ബാക്കി നിൽക്കെ ഞാൻ വോളണ്ടറി എടുത്തിട്ട് വരികയുണ്ടായത്. അതിനൊരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോവിഡ് വന്നു. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ പ്രവർത്തിച്ചു. പിന്നീട് എൻ്റെ വീട് കോഴിക്കോടാണ്, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വീട്ടിലേക്ക് വരാനുള്ള യാതൊരു മാർഗ്ഗവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. കാരണം ലോക്ക്ഡൗൺ പീരീഡിലൊന്നും തീരെ വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പം അതിന് ഒരു കാരണം കൂടി ഉണ്ട്. ഞാൻ ഡയറക്ടറായിട്ട് പോണ സമയത്ത് ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് ഏജ് 56 വയസ്സായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ 54-ാമത്തെ വയസ്സിലാണ് ഞാൻ പോകുന്നത്. 2 വർഷം മതി എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ പോകുന്നതിന് മുമ്പൊരു എനിക്ക് അർഹതപ്പെട്ട തസ്തിക മറ്റൊരാൾക്ക് കൊടുത്ത ഒരു സാഹചര്യവും അതിനൊരു ലീഗൽ ബാറ്റിലൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 54 വയസ്സിൽ ചെല്ലുമ്പോൾ 2 വർഷം അവിടെ നിൽക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ പോവുകയും, അത് പിന്നീട് 60 ആക്കുമ്പോൾ വീണ്ടും 4 വർഷത്തെ ഒരു സാഹചര്യം വന്നു. അപ്പം പിന്നെ 58, 2 വർഷം കൂടി ഞാൻ കോവിഡും ആ സർക്കാരിൻ്റെ പീരീഡ് പൂർത്തീകരിക്കുന്നവരെ ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നീട് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ എനിക്ക് 2 വർഷം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചായ ഒരാളല്ല എന്നുള്ളത്. അതിൻ്റെ കാരണം തന്നെ മറ്റുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു.
1: അതെന്തൊക്കെയാണ്?
0: ചെറുതാവുമ്പം തന്നെ എൻ്റെ വീടിനടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്ര ആക്റ്റീവ് അല്ല, സെൻഗുപ്ത പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ബാലസംഘം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബാലസംഘത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ ഞായറാഴ്ചയും അവിടുത്തെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും പ്രസംഗം, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. അന്ന് ശിശുലോകത്തിലും ബാലലോകത്തിലൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പരിപാടി അവതരിപ്പിച്ച ഒരാളാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഞാൻ 3-4 കാര്യങ്ങളിൽ എന്നും മുന്നിലായിരുന്നു. പ്രസംഗം അച്ഛൻ അന്ന് ശീലിപ്പിച്ചൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഈ ലൈബ്രറിയും സ്കൂളും ഒക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് പ്രസംഗത്തിൻ്റെ മേഖലയിൽ എനിക്ക് തോന്നുന്നു അന്ന് ആ സമയത്ത് നടക്കുമ്പോൾ എന്ത് മത്സരത്തിന് പോയി കഴിഞ്ഞാലും ഞാൻ 1-ാം സ്ഥാനം വാങ്ങി വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രബന്ധരചനയും, പിന്നെ അത്യാവശ്യം ക്വിസിനും പോവുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്റ്റേറ്റ് ലെവലിലൊക്കെ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വര എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അന്ന് വരയെ അത്രയധികം ഒരു പ്രോത്സാഹനം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അത് സ്കൂളിൽ നിന്നായാലും വലിയ രീതിയിലുള്ള വര, എൻ്റെ മകൾ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. പിന്നീട് അവൾക്ക് ഒരുപാട് പ്രോത്സാഹനം ഞങ്ങൾ കൊടുത്തുകൊണ്ട് അവൾ അവളുടെ പ്രൊഫഷൻ തന്നെ അതായിട്ട് മാറ്റി. അപ്പം ഈ 3-4 കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമായിരുന്നെങ്കിലും നമ്മുടെ
1: കൊണ്ടുപോകാൻ സാധിച്ചു,
0: കൂടെ കൊണ്ടുപോകാൻ സാധിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഈ പ്രസംഗത്തിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് പിന്നീടുള്ള പ്രവർത്തനത്തിൽ വളരെയധികം സഹായകമാണ്. കാരണം നമുക്കിപ്പോൾ പല ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഓഫ് ഹാൻഡഡായിട്ട് ക്ലാസ്സുകൾ എടുക്കുക, അതുപോലെ തന്നെ യോഗങ്ങളിൽ അഭിമുഖീകരിച്ച് സംസാരിക്കുക, അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ചെറുപ്പത്തിലേ ഉള്ള പരിശീലനം കൊണ്ട് തന്നെ. അതുപോലെ എഴുതാനും, എഴുതുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവൻ ഒരു റിപ്പോർട്ട് എഴുതുമ്പോഴും കൂടി വളരെ ഫ്ലോയിൽ അത് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്. പിന്നെ വര കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കല കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ആ ഒരു ചിട്ട വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതും

കലാപരമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലേ, ഏത് ഏത് മേഖലയിലായി കഴിഞ്ഞാലും. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അത് കുറച്ച് ഇതിലേക്ക് സമന്വയിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വായന വളരെ താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്ത്, ആ കാലത്ത് തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിരുന്നു. പിന്നെ കോളേജിൽ ചെല്ലുന്ന സമയത്ത് ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചിട്ടും ഒക്കെ നല്ലോണം ആഴത്തിൽ തന്നെ വായിച്ചിരുന്നു. വീട്ടിലാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുടെ ശേഖരമുള്ളൊരു വീടാണ്. അച്ഛനും വളരെ താല്പര്യമാണ് പുസ്തകങ്ങളുടെ കാര്യത്തിൽ. അച്ഛൻ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ എഴുതിയതാണ്. അപ്പം അമ്മയുടെ വീട്ടിലാണ് ചെറുപ്പകാലത്തിൽ ഞാൻ അവിടെയാണ് വളർന്നത്. അമ്മയുടെ അച്ഛനൊരു എഴുത്തുകാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിറയെ പുസ്തകങ്ങൾ. അപ്പോൾ വായനയുടെ ഉള്ളിൽ പുസ്തകങ്ങളുടെ ഇടയിൽ വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ വായന നല്ല രീതിയിൽ തന്നെ പോയിരുന്നു. പിന്നെ ഏതോ ഒരു സമയത്ത് നമ്മുടെ വായനയുടെ ശൈലി മാറി. ഇപ്പോൾ ഞാൻ വീണ്ടും ദേശഭൂഷണി ലൈബ്രറിയായിട്ട് അവിടുത്തെ വനിതാവേദിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും വായന പുസ്തകങ്ങൾ സ്വന്തമാക്കി വായിക്കാനാണ് താല്പര്യം. പുസ്തകങ്ങൾ

0: പോയിരുന്നു. പിന്നെ ഏതോ ഒരു സമയത്ത് നമ്മുടെ വായനയുടെ ശൈലി മാറി. ഇപ്പോൾ ഞാൻ വീണ്ടും ദേശഭൂഷണി ലൈബ്രറിയായിട്ട് അവിടുത്തെ വനിതാവേദിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും വായന പുസ്തകങ്ങൾ സ്വന്തമാക്കി വായിക്കാനാണ് താല്പര്യം. പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ട്, വായിക്കാറുണ്ട്. ഒരുവിധം എഴുത്തുകാരതൊക്കെ മലയാളത്തിലുള്ളത് ഞാൻ വായിച്ചു കഴിഞ്ഞതാണ്, വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം സമയമുണ്ടെങ്കിലും വായനയ്ക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുട്ടിക്കാലത്ത് വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഉൾക്കൊണ്ട് വായിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റൊരാളുടെ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പ്രായത്തിൽ. അപ്പോൾ ഒരാൾ എഴുതി വെച്ച കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു വിമർശനാത്മകമായിട്ടാണ് അതിനെ കാണുന്നത്, ചെറുപ്പത്തിലുള്ള നിന്ന് വ്യത്യസ്തമായിട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആനുകാലികങ്ങൾ ഇപ്പം അങ്ങനെ വായിക്കാറില്ല, സ്ഥിരമായിട്ട് പുസ്തകങ്ങൾ വായിച്ചു പോകാറുള്ളൂ. അപ്പം റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു, കാരണം ഡോക്ടർമാർ ഒരുപാടുണ്ട്, അതിനൊരു അപര്യാപ്തത എവിടെയില്ല. നമ്മുടെ ചുറ്റും എല്ലാ വീടുകളിലും ഡോക്ടർമാരുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്തിട്ടും അതിൽ തന്നെ നിൽക്കുന്നതിൽ നല്ല നമുക്ക് സന്തോഷമുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ള. അപ്പം ബോധവൽക്കരണം എന്നല്ല, ഇതുപോലത്തെ സെമിനാറുകളിലൊക്കെ വിളിച്ചാലും ഞാൻ സന്തോഷത്തോടുകൂടി പങ്കെടുക്കാറുണ്ട്. പിന്നെ വര എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വര ഞാൻ പഠിക്കാൻ പോയി. ഇപ്പം ഞാൻ ചിത്രകലാ പരിഷത്തിൻ്റെ കൂടെയൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രദർശനങ്ങളിലും അവരുടെ ക്യാമ്പുകളിലും ഇനിയിപ്പം ഒക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ കുറേ കലാകാരന്മാരായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കും എനിക്ക് വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും ഇഷ്ടമാണ്, അപ്പം അതും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ പൊതുവിജ്ഞാനത്തിനോടൊക്കെ ഉള്ള താല്പര്യം, എനിക്ക് ആകാശവാണിയോടുള്ള ഏറ്റവും ഒരു ബന്ധം തന്നെ അതാണ്. ഞാൻ യുവവാണിയിൽ ക്വിസിനൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ആകാശവാണിയിൽ എനിക്ക് തോന്നുന്നു എല്ലാ പ്രായത്തിലും ഞാനിവിടെ വന്നിട്ടുണ്ട്. ശിശുലോകത്തിലായാലും ബാലലോകത്തിലായാലും മഹിളാ രംഗത്തിലായാലും യുവവാണിയിലായാലും പിന്നീട് പിന്നെ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളിലേക്ക് മാറി. അപ്പം അത്രയും വർഷത്തെ ഒരു ബന്ധം എനിക്ക് വളരെ കുഞ്ഞുകാലത്ത് ഒരു 6-7 വയസ്സ് മുതൽ ആകാശവാണിയിൽ ഈ സ്ഥാപനത്തിൽ ഞാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ ആകാശവാണീൻ്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്, എല്ലാ പരിപാടിയും ആസ്വദിച്ച് കേൾക്കുന്ന ഒരാളാണ്. അതിലെ തെറ്റുകൾ വരെ ഉണ്ടെങ്കിൽ ഞാനപ്പം മനസ്സിലാക്കിയിട്ട് അറിയിക്കാറുണ്ട് എന്നുള്ളതാണ്.
1: പിന്നെ ഈ ആരോഗ്യ മേഖലയിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട് പറയാനുണ്ടോ ഈ പുതുതലമുറയ്ക്ക്?
0: ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു മേഖലയാണ്. കാരണം നമുക്ക് സയൻസ് മാറിക്കൊണ്ടിരിക്കും, ശാസ്ത്രമാണിത്. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും, എന്നും ഒരേ തീരുമാനത്തിലല്ല. അത് ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ആരോഗ്യമേഖലയും മാറിക്കൊണ്ടിരിക്കും, ശാസ്ത്രം മാറുന്നതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇന്നലെ നമ്മളൊരു രോഗത്തിനൊരു ചികിത്സ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളതായിരിക്കില്ല ചികിത്സ, ഇന്ന് മറ്റൊന്നായിരിക്കും ചികിത്സ. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. മാത്രമല്ല പുതിയ തലമുറ അവർ പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് കൂടുതൽ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് ഇപ്പം ബോധവൽക്കരണത്തിനായിട്ട് IMA വഴിയൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ കേൾക്കാനും അത് ഉൾക്കൊള്ളാനും വരുന്ന ആളുകളുടെ എണ്ണം കുറവാണെന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. പുതിയ തലമുറയോട് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നാടിനനുസരിച്ച് നിങ്ങളും മാറുക എന്നുള്ളതാണ്. അത് പുതിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനം ശൈലി മാറ്റുക എന്നുള്ളതാണ്.
1: ഇത്രയും നേരം തൻ്റെ അനുഭവങ്ങളും എല്ലാം ശ്രോതാക്കളുമായി പങ്കുവെച്ചതിൽ നന്ദി. റിട്ടയർമെൻറ്റ് ലൈഫ് ഇതുപോലെ തന്നെ കർമ്മനിരതമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.
0: നന്ദി.
2: മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറായ ഡോക്ടർ RL സരിത തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്ന് കയ്യൊപ്പിൽ. നിർവഹണ സഹായം സിതാര.
3: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിച്ചത്
4: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
5: സപ്നോ കോ ഹക്കീകത് മേ ബദൽനെ കേ ലിയേ സഹീ സമയ പർ സഹീ കദം ഉഠാനാ സരൂരി ഹേ. ഭാരതീയ വായുസേന മേ കമ്മീഷൻഡ് ഓഫീസർ ബൻനെ കേ ലിയേ AFCAT 2 ഓഫ് 2026 കേ ആവേദൻ 20 മെയ് സേ ഖുലേ ഹേ. വിവരണ കേ ലിയേ വിസിറ്റ് കരേ afcat.edcil.co.in.
6: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
7: മഴയെത്തും അലക്കി ഉണക്കാം,
6: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
7: ശുദ്ധജലം കുടിക്കാം.
6: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ
7: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: 103.6

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ശാലിനി വേഗം വന്നേ, എനിക്ക് വെട്ടിയ മുറിയാത്തൊരു ചായ വേണം.
4: ഹായ് പൂക്കി, ഐം കമ്മിങ്.
3: നീ ആരോട് സംസാരിക്കണത്? വേഗം വന്നേ, ഓഫീസിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്ട്രോങ് ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ വീണു പോവും.
4: വരുന്നു ഡിയർ, ചായ ദേ ഇപ്പൊ കൊണ്ടുവരാം.
3: നീ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, കുക്കിയെന്നോ മറ്റോ.
4: എന്താ നാമ്പിയോണിങ്ങനെ?
3: ഈശ്വര, ഇത് എന്റെ ഭാര്യ ശാലിനി തന്നെയല്ലേ? ഇന്ന് രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഇവക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
4: രമേശ് ചേട്ടൻ എന്താ പിറുവിറുക്കണത്?
3: അല്ല, രാവിലെ ഞാൻ പുറത്തു പോകുന്ന സമയത്ത് നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയായിരുന്നു.
4: രമേശ് ചേട്ടാ, നമ്മൾ ശരിക്കും ജീവിക്കുന്നുണ്ടോ?
3: ഉണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം. എന്താ നിനക്ക് അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടോ?
4: രമേശ് ചേട്ടൻ എന്താ കിംസിയോൺ ബിയെ പോലെ ആയാൽ?
3: അല്ല, നീ കുറെ നേരമായല്ലോ എന്തൊക്കെയോ വാക്കുകൾ പറയാൻ തുടങ്ങിയിട്ട്. പൂക്കി, നാംപിയോൺ, ദേ ഇപ്പോ കിംസിയോൺ ബി, എന്താ ഇതൊക്കെ? നിനക്ക് വട്ടായി പോയോ?
4: രമേശ് ചേട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലായി.
3: നമ്മുടെ മോനിപ്പോ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് സെം അല്ലേ? അപ്പൊ നീ തന്നെ കണക്കൂട്ടിക്കോ.
4: രമേശ് ചേട്ടാ, കളിയാക്കണ്ട, ഞാനൊരു സത്യം പറയട്ടെ?
3: പറയൂ.
4: കഴിഞ്ഞ 23 കൊല്ലം നമ്മൾ ജീവിക്കാൻ മറന്നുപോയിരുന്നു.
5: അല്ല, ഇതെന്താ വയനാടിനെ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയെ കുറിച്ചാണോ ഭാര്യയും ഭർത്താവും തമ്മിലൊരു വാഗ്വാദം?
3: ബെന്നിയോ,
5: എന്താണ് രമേശ് ചേട്ടാ?
3: ലോക മാതൃഭാഷാ ദിനം February 21 നിനക്കറിയാലോ.
5: എനിക്കറിയൂല.
3: എന്നാ കേട്ടോ, നമ്മൾ മലയാളികള് നല്ല ഉച്ചാരണ ശുദ്ധിയോടെ വേണം സംസാരിക്കാൻ. എന്റെ ഒരു ഭാര്യയും ഭർത്താവും.
5: നമ്മുടെ നാട്ടില് മുക്കാലും ബംഗാളികളും ഒറീസക്കാരും അല്ലേ രമേശേട്ടാ? ആര് കേക്കാനാണ് ഈ ഉച്ചാരണ ശുദ്ധിയോടുള്ള ഭാഷ?
3: എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നായയുടെ വാല്.
4: ബെന്നി അത്ര മോശമൊന്നല്ല രമേശേട്ടാ.
3: ആണോ?
4: ജസ്റ്റ് മിഡാണ്.
5: അങ്ങനെ പറഞ്ഞു കൊടുക്കി ശാലിനിയേച്ചി.
3: എന്താ പറഞ്ഞേ, മിഡോ?
5: ഇങ്ങനതൊന്നും അറിയാതെയാണോ രമേശേട്ടാ വലിയ പണ്ഡിറ്റായിട്ട് വലസണ്?
3: ഓ, എന്നാ നീ പറ. പൂക്കി എന്ന് പറഞ്ഞ എന്താ?
5: പൂക്കി എന്ന് പറഞ്ഞാല് നമ്മളെ സ്നേഹിക്കുന്നാള്, പ്രേമഭാചനം.
3: നീ സംസ്കൃത വാക്ക് പറയണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു.
5: അതിങ്ങനെ വന്നു
3: പോവാണ്. എന്റെ ഉച്ചാരണം സഹിക്കാൻ പറ്റണില്ല.
5: ഇപ്പൊ കുറച്ച് ഭേദമായി വരുന്നുണ്ടല്ലേ.
4: എന്താ രമേശേട്ടാ, കാര്യം മനസ്സിലായ പോരെ.
5: അങ്ങനെ പറഞ്ഞു കൊടുക്കി ശാലിനിയേച്ചി, ഇങ്ങനുള്ളോണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നത്.
3: അപ്പോ മിഡാന്ന് പറഞ്ഞ എന്താ?
5: ആ മിഡാന്ന് പറഞ്ഞ ജസ്റ്റ് ആവറേജ്, ശരാശരി.
3: അപ്പോ സിയോൺ ബിയോ?
4: സിയോൺ ബി അല്ല രമേശേട്ടാ, കിം സിയോൺ ബി. കൊറിയൻ ഭാഷയില് ബാറില് മദ്യം സെർവ് ചെയ്യുന്നയാള്.
3: നീ എന്തോ നാമ്പിയോൺ എന്നോ മറ്റോ പറഞ്ഞല്ലോ, അതാരാ? ഏതെങ്കിലും മോശപ്പെട്ട ജന്തു ആയിരിക്കും അല്ലേ?
4: രമേശൻ എത്ര വേഗം അർത്ഥം കണ്ടുപിടിച്ചത്.
3: അതായി രമേശൻ.
4: എന്നാ കേട്ടോ, നാമ്പിയോൺ എന്ന് പറഞ്ഞ ഭർത്താവ് എന്നാണ് അർത്ഥം.
3: ഛേ, കളഞ്ഞു. ഞാൻ വിചാരിച്ചു
5: രമേശ് എന്നാണെന്നല്ലേ.
3: നീ മിണ്ടരുത്. അല്ല ശാലിനി, നിനക്ക് ഇത്രയും കൊറിയൻ വാക്കുകള് എവിടുന്ന് കിട്ടി?
4: കഴിഞ്ഞ January 1 നെറ്റ്ഫ്ലിക്സ് കണക്ഷൻ എടുത്തത് മറന്നോ?
3: എങ്ങനെ മറക്കാനാ, മാസം 1000 സബ്സ്ക്രിപ്ഷൻ എന്റെ മോളുടെയും വാശി കൊണ്ടാണല്ലോ അത് എടുത്തത്.
5: രമേശേട്ടാ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇപ്പൊ പിള്ളേരൊക്കെ കൊറിയൻ ഡാൻസിന്റെയും നാടകത്തിന്റെയും മ്യൂസിക്കിന്റെയും ഒക്കെ പിന്നാലല്ലേ.
3: അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്ക, എന്താ ഇതിന്റെ ഗുണം?
4: നമ്മുടെ സീരിയലുകളെ കുറിച്ച് ഞാൻ പറയണോ രമേശേട്ടാ? ഇത് അങ്ങനെയല്ല, ഡൗൺ ടു എർത്ത് ആണ്.
3: എന്നുവെച്ചാ?
4: അവിഹിതമില്ല. വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഭാര്യയും ഭർത്താവും ചർച്ച ചെയ്ത് പരിഹരിക്കും.
3: അതിന് വീട്ടില് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ പോരെ.
5: നിങ്ങൾ മണ്ടത്തരം പറയില്ല രമേശേട്ടാ.
3: അതൊക്കെ പോട്ടെ. അല്ല, ശാലുവിന്റെ പ്രോഗ്രസ് കാർഡ് ഇതുവരെയും കിട്ടിയില്ലല്ലോ.
4: അത് പിന്നെ അത് കുറച്ച് മാർക്ക് കുറവാ രമേശേട്ടാ.
3: ഓ, അങ്ങനെ വരട്ടെ. അപ്പൊ അതാ കാര്യം, നിങ്ങൾ അമ്മയും മകളും കൊറിയൻ ചാനലും കണ്ട് സമയം കളയല്ലേ.
5: നോക്കി, എന്റെ വീട്ടിലും തന്നെയാ സ്ഥിതി രമേശേട്ടാ. പക്ഷേ കണക്ഷൻ എടുക്കാനേ ഞാൻ സമ്മതിച്ചിട്ടില്ല.
3: അതെ, ഇത്രയും നേരം നിങ്ങളുടെ പൊട്ടം കളിയും കണ്ട് ഞാൻ ബ്ലിങ്കസി ആയിട്ട് നിക്കായിരുന്നു. എന്നാ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവാ ഈ രമേശൻ.
4: എന്താ രമേശേട്ടാ?
3: എ ബിയുൾ ടി ബി യോൺ ജിയോൾ യുൾ ഹേ ജിയാ.

0: അർഹോ ഹാം നിദാ.
1: അല്ല, നിങ്ങൾ ഇതെങ്ങനെ പഠിച്ചു?
0: അതെ, ഇതിന്റെ ഇടയില് ഞാനേ മൊബൈലിൽ നോക്കി പഠിച്ചതാ.
2: എന്നുവെച്ചാ
0: കേബിൾ കണക്ഷനെ കുറിച്ച് മറന്നേക്കൂന്ന്.
3: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ,
4: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്, ദിവ്യ ഞാറക്കാട്ട്.
3: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
8: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
7: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
8: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
7: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
9: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
3: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
10: നിങ്ങളുടെ വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പതിവ് പോലെ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ പരിപാടി ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച രണ്ടാമത്തെ നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ, അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ്. മറ്റു കത്തുകളെല്ലാം നമുക്ക് അടുത്ത തവണ നോക്കാം.
3: അരങ്ങ് കാണാത്ത നടന്റെ ജീവിതത്തെ ആസ്പദമാക്കി ആകാശവാണി കോഴിക്കോട് ഒരുക്കിയ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം റേഡിയോ നാടകോത്സവത്തിലെ മിന്നും താരമായി മാറി. മൺമറഞ്ഞുപോയ തിക്കോടിയന്റെയും രാഘവൻ മാഷിന്റെയും ഉറൂപിന്റെയും ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേൾപ്പിച്ചത് പുതിയ തലമുറയ്ക്ക് കേൾക്കാനും പഴയ തലമുറയ്ക്ക് ഓർമ്മ പുതുക്കാനുമുള്ള അവസരമാണ് സൃഷ്ടിച്ചത്. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ചില ഏടുകളും കോഴിക്കോട് നിലയത്തിന്റെ ബാല്യകാലവും നാടകത്തിലൂടെ അനാവരണം ചെയ്തത് വളരെ ഹൃദ്യമായി. നാടകരചനയും സംവിധാനവും നിർവഹിച്ച KV ശരത്ചന്ദ്രനും അഭിനേതാക്കൾക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ. കത്തയച്ചത് EK ഗോവിന്ദൻ മാസ്റ്റർ ചീക്കിലോട്.
10: തിരുവനന്തപുരത്തെ സുധീർ പരമേശ്വരന്റെ പ്രതികരണമാണ്. കാലവും ചരിത്രവും ശബ്ദവും ഉചിതമായ വിധത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. 1960-70 കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ശബ്ദവിന്യാസത്തിന് സാധിച്ചു. AI സാങ്കേതിക വിദ്യയിൽ 3 വ്യത്യസ്ത കഥാപാത്രങ്ങളെ മെരുക്കിയെടുത്ത ബോബി സി മാത്യുവിന് പ്രത്യേക അഭിനന്ദനം. എനിക്ക് തോന്നുന്നു ഇന്ത്യ രാജ്യത്ത് റേഡിയോയിൽ ആദ്യമായിട്ടാണ് ഈ പരീക്ഷണം.
3: ഓരോ ശ്രോതാവും ബാഹ്യനേത്രങ്ങൾ അടച്ച് മനസ്സിന്റെ ഉൾക്കണ്ണുകളിലൂടെ തിക്കോടിയൻ എന്ന മനുഷ്യനെയും കലാകാരനെയും അദ്ദേഹത്തിന്റെ നീതിബോധത്തെയും കടലോളം ആഴത്തിൽ തൊട്ടറിയുകയായിരുന്നു. സാധാരണ ശബ്ദനാടകത്തിനപ്പുറം നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തി ഏറെ പുതുമയോടെയാണ് കോഴിക്കോട് ആകാശവാണി അവതരിപ്പിച്ചിരുന്നത്. കഥാപാത്രങ്ങൾക്ക് ശബ്ദവും ഭാവവും നൽകിയവരെല്ലാം വളരെ നന്നായി. പശ്ചാത്തല സംഗീതം ഏറെ ഹൃദ്യം. നാടകരചനയും സംവിധാനവും നിർവഹിച്ച KV ശരത്ചന്ദ്രനും കോഴിക്കോട് ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ് മജീദ് ശിവപുരം.
10: യശശരീരനായ കലാകാരൻ തിക്കോടിയൻ മാഷിന്റെ ജീവിത പുസ്തകത്തിൽ നിന്നുള്ള ആ ഒരു ഏട് ഹൃദ്യമായാണ് നാടകത്തിലൂടെ ആവിഷ്കരിച്ചത്. ഓരോ അഭിനേതാക്കളും തങ്ങൾക്ക് ലഭിച്ച കഥാപാത്രങ്ങളോട് അങ്ങേയറ്റം നീതി പുലർത്തി. ആദ്യഭാഗത്തുള്ള അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴങ്ങൾ വ്യക്തമാക്കുന്ന സംഭാഷണ ശകലങ്ങൾ, മകളുടെ ആത്മകഥങ്ങൾ എല്ലാം ഉള്ളിലുണർത്തിയത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് വിവേചിച്ചറിയാനാവാത്ത വികാരാനുഭൂതി. സത്യത്തിൽ കരയുകയായിരുന്നില്ലല്ലോ ഞാൻ. നാടകത്തിന്റെ ശീർഷകം പോലും കവിത പോലെ മനോഹരം. PR ദേവിയുടേതാണ് ഈ പ്രതികരണം. MG ധരൻ തൃക്കരിപ്പൂരിന്റെ പ്രതികരണം ഇങ്ങനെ: ആകാശവാണിയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ആകാശവാണിയുടെ ചരിത്രവും അയാളെന്ന കടലിനെയും കൂടുതൽ അടുത്തറിയാൻ ഈ നാടകം വഴി കഴിഞ്ഞു. തിക്കോടിയൻ മാഷ് സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു എന്ന് കേട്ടിരുന്നു. പക്ഷേ പോരാട്ടത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞത് നാടകത്തിലൂടെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ലഭിച്ച അഭിനയ മുഹൂർത്തം പുഷ്പചേച്ചി സഫലമാക്കി.
3: ശബ്ദസാധ്യതയെ മാത്രം ഉപയോഗപ്പെടുത്താനാവുന്ന റേഡിയോ നാടകങ്ങളെ ജനകീയമാക്കുന്നതിൽ തിക്കോടിയൻ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. തിക്കോടിയന്റെ ജീവിതകഥ ഒപ്പം കോഴിക്കോട് ആകാശവാണിയുടെ പഴയകാല ചരിത്രവും AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വളരെ മനോഹരമായി വരച്ചുകാട്ടിയ നാടകം കഥാപാത്രങ്ങളെ ജീവസുറ്റതാക്കി മാറ്റിയ അഭിനേതാക്കൾക്കും അണിയറ ശില്പികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
10: പത്തിയൂർ ശ്രീകുമാറിന്റെ കത്താണ്, ആലപ്പുഴയിൽ നിന്ന്. കൈവിട്ട് പോകാവുന്ന അവതരണത്തെ കൈപ്പിടിയിലൊതുക്കിയ സംവിധാന മികവ്. ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരും കഥാപാത്രമാകുമ്പോൾ ചെറിയൊരു ചലന വ്യത്യാസം മതി

0: അവതരണത്തിൻ്റെ ഏകാഗ്രത നഷ്ടമാകാൻ. ശബ്ദം കൊണ്ട് അരങ്ങെന്ന പുതിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അഭിനേതാക്കൾക്കും രചനയും സംവിധാനവും നിർവഹിച്ച ശരത്ചന്ദ്രനും മറ്റു സഹായികൾക്കും അഭിനന്ദനങ്ങൾ.
1: പാലക്കാട് കുത്തനൂരിൽ നിന്നും അക്ഷര ബാലകൃഷ്ണൻ കത്തയച്ചിട്ടുണ്ട്. കാൺക കടലിനെ കൺതുറക്കാതെ. ആകാശവാണിയുടെ അനന്ത സാധ്യതകളെ തിരിച്ചറിഞ്ഞ നാടകം ഏറെ ഹൃദ്യമായി. കാപട്യലേശമില്ലാത്ത നിഷ്കളങ്കതയും എല്ലാം മറയില്ലാതെ തുറന്നു പറയാനുള്ള കരളുറപ്പും പൊങ്ങച്ചങ്ങളും പൊള്ളത്തരങ്ങളും തൊട്ടുതീണ്ടാത്ത അരങ്ങ് കാണാത്ത നടനെ വായിച്ചാണ് ഞാൻ തിക്കോടിയനെ കൂടുതൽ അറിയുന്നത്. ആ ചിത്രം ഒളിമങ്ങാതെ ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഇവിടെ നാടകവും ഒട്ടും നിരാശപ്പെടുത്തിയില്ല.
0: അണ്ടല്ലൂരിൽ നിന്ന് കാർത്തിക. കോഴിക്കോട് ആകാശവാണിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് നല്ല ഒരറിവായിരുന്നു ഈ അവതരണം. കൺ തുറക്കാതെ കണ്ട കടൽ കാഴ്ചകൾ അടിപൊളിയായിരുന്നു. ആകാശവാണി ജീവനക്കാരുടെ ജീവചരിത്രത്തോടൊപ്പം സ്വാതന്ത്ര്യസമര സേനാനികളെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒന്നാന്തരം നാടകം.
1: പേരാമ്പ്ര ചേനോളി നിന്നും വിശ്വനാഥൻ ആലത്താണ് കത്തയച്ചിരിക്കുന്നത്. 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പുനഃപ്രക്ഷേപണം ചെയ്ത നാടകം കേട്ടു, അല്ല കണ്ടു എന്ന് കുറിച്ചാലും ശരിയാകില്ലേ? അരങ്ങ് കാണാത്ത നടനെയും കൂട്ടുകാരെയും നാടകം കേട്ടുകൊണ്ട് കൺതുറക്കാതെ കാണാൻ ശ്രമിച്ചു. കണ്ണുനീർ നിറഞ്ഞു തുളുമ്പി കൺതുറന്നു. എന്നാൽ തിക്കോടിയനും മകളും സഹപ്രവർത്തകരും കൂട്ടുകാരും ചേർന്ന് ആകാശവാണി ശ്രോതാക്കൾക്ക് നൽകിയ നാടകാനുഭവം വിജയപീഠത്തിൽ നിൽക്കുന്നു. അഭിനന്ദനങ്ങൾ, സന്തോഷം.
0: ഗിരിജ പെരുവെമ്പിന്റെ കത്ത് പാലക്കാട് നിന്ന്. തിക്കോടിയനും മകളും എന്നോ മനസ്സിൽ ചേക്കേറിയതാണെങ്കിലും കടലിന്റെയും ആകാശവാണിയുടെയും പശ്ചാത്തലത്തിൽ തിക്കോടിയന്റെ ആത്മകഥയിലൂടെ സഞ്ചരിച്ചപ്പോൾ അറിയാതെ കണ്ണുകൾ ഏറനായി, മനസ്സിൽ നൊമ്പരമായി. കടലും കടൽ തീരവും തിക്കോടിയന്റെ ഇതിഹാസ ജീവിതവും മകൾ പുഷ്പയും എല്ലാം വളരെ ഹൃദയഹാരിയാം വിധം തയ്യാറാക്കി അവതരിപ്പിച്ചവർക്ക് ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ.
1: ആർക്കെ ഇരുവലിന്റെ കത്താണ്. നാടകോത്സവം തിരിച്ചുവന്നതിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും രേഖപ്പെടുത്തുന്നു. മുഴുവൻ നാടകങ്ങളും ശ്രോതൃസുഖമേകിയില്ല എന്ന പ്രയാസത്തോടെയാണ് ഈ ഒരു കത്ത് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നാടകോത്സവത്തിലെ മിക്കവാറും എല്ലാ നാടകങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകത്തെക്കുറിച്ചുള്ള അഭിപ്രായം വായിക്കാം. കടലിനെ കൺതുറന്ന് കാണാനാണ് ശ്രീ കെ വി ശരത്ചന്ദ്രന്റെ നാടകം പ്രേരണയാകുന്നത്. ഒരു ഡോക്യുമെന്ററിയെ തോന്നിയ നാടകം പിന്നീട് നാടകാന്ത്യത്തിൽ തികച്ചും നാടകീയമായി. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ.
0: ഡോക്ടർ ഷീല മാത്യുവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: തിക്കോടിയൻ മാഷിന്റെ നാടകം കരയിച്ചു കളഞ്ഞല്ലോ, ഗ്രേറ്റ്. മിനി ചന്ദ്രന്റെ അഭിപ്രായമാണ്: കാൺക കടലിനെ കൺതുറക്കാതെ, മികച്ച അവതരണം. 3 പേരുടെ ശബ്ദം ഒരേ സമയം അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. AIയുടെ സഹായത്തോടെയാണ് എന്ന് അവസാന വിവരണത്തിലൂടെ പറയുമ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അച്ഛൻ പറഞ്ഞു തന്ന അറിവുണ്ട്. അതിൽ തിക്കോടിയൻ ചോദിക്കുന്ന അതേ ചോദ്യം ഞങ്ങൾ ശ്രോതാക്കളും മനസ്സിൽ ചോദിച്ചു. അങ്ങനെ ഒറ്റിക്കൊടുക്കാൻ എനിക്ക് കഴിയുമോ എന്ന ചോദ്യം. നാടകം അവതരിപ്പിച്ചവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: ആലപ്പടമ്പ് നിന്നും CT ശശിയുടെ കത്താണ്. മികച്ച ഒരു പരീക്ഷണാത്മക നാടകാനുഭവം പ്രദാനം ചെയ്തതിന് നന്ദി. ആത്മപ്രകാശനം പോലെ ഒരു മാധ്യമം അതിന്റെ ആത്മാവിനെ പരിചയപ്പെടുത്തുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവും ദേശീയ പ്രസ്ഥാനവും ജനകീയ വിഷയങ്ങളും കലാകാരന്മാരുടെ ജീവിതത്തിൽ എത്രത്തോളം സംഘർഷങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന് ആ നാടകം ഓർമ്മപ്പെടുത്തി. KV ശരത്ചന്ദ്രന്റെ സംവിധാനം മികച്ചതായി. അഭിനന്ദനങ്ങൾ.
0: ബീനാ നാരായണൻ എഴുതുന്നു: നാടകം കേട്ടു, പുഷ്പചേച്ചിയെ അപ്പോൾ തന്നെ കാണണമെന്ന് തോന്നിപ്പോയി. കീഴരിയൂർ ബോംബ് കേസിൽ KB മേനോനടക്കം 3 പേരുടെ പേരാണ് പഠിച്ചിരുന്നത്. തിക്കോടിയൻ ഒരു സ്വാതന്ത്ര്യസമര സേനാനി കൂടിയാണെന്നുള്ളത് എനിക്ക് പുതിയ അറിവായിരുന്നു. മികച്ച ശ്രവ്യാനുഭവം സമ്മാനിച്ച ടീം അംഗങ്ങൾക്ക് നന്ദി. രാഗാ പൂവത്തൂരിന്റെ അഭിപ്രായമാണ്: വേറിട്ട് നിന്ന മൂല്യമുള്ള കലാസൃഷ്ടിയായിരുന്നു അത്. പ്രമേയത്തിലെ പഴമയെ സ്പർശിച്ച പുതുമയും കോലാഹലം കലരാത്ത അനുയോജ്യമായ പശ്ചാത്തല സംഗീതവും അതുപോലെ ശബ്ദം നൽകിയവരുടെ പങ്ക് കഥാപാത്രങ്ങൾക്ക് ഉയിര് നൽകുകയും ചെയ്തപ്പോൾ നാടകോത്സവത്തിലെ പൂർണ്ണത തൊട്ട കലാസൃഷ്ടിയായി മാറി ഈ നാടകം.
1: പ്രിയയുടെ പ്രതികരണം ഇങ്ങനെയാണ്: നാടകം കേട്ടു, എല്ലാവരും നന്നായി. മേനോൻ കിടിലൻ. ഒന്നായ നിന്നേഹ മൂന്നായി പണിതെടുത്ത ബോബിസി മാത്യു അപാരം. കുട്ടി ഉഗ്രനായി. ആകാശത്തിലേക്ക് അലിഞ്ഞുപോകുന്നതെന്ന് തിക്കു പറയുന്ന റേഡിയോ നാടകത്തിന്റെ നിർവചനത്തിലെ കടൽ മുഴക്കം ഒരിക്കലും മറക്കില്ല. ആകാശവാണിക്കാരൻ ശരത്തിന് അവിടുന്ന് ഇറങ്ങുമ്പോൾ ആകാശവാണിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട്. ശരത്തിനും പുഷ്പയ്ക്കും സ്നേഹം.
0: മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ ഡോക്ടർ അക്ബർ സിയുടെ പ്രതികരണം: തിക്കോടിയന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഉദാത്തമായ സൃഷ്ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യത സമർത്ഥമായി വിനിയോഗിച്ചുകൊണ്ട് തിക്കോടിയൻ, ഉറൂബ്, രാഘവൻ മാസ്റ്റർ എന്നിവരുടെ യഥാർത്ഥ ശബ്ദങ്ങളെ ബോബി സി മാത്യുവിന്റെ

0: ഇങ്ങനൊപ്പം രൂപപരിണാമം വരുത്തി അവതരിപ്പിച്ചത് അത്യപൂർവവും കൗതുകമുണർത്തുന്നതുമായ ഒരു ശ്രവ്യാനുഭവമായി. തിക്കോടിയന്റെ മകൾ ആകാശവാണിയിലെ മുൻകാല ഉദ്യോഗസ്ഥ പുഷ്പ നേരിട്ട് നാടക കഥാപാത്രമായും ആഖ്യാതാവായും അരങ്ങിലെത്തിയത് നാടകത്തിന് നവീനമായ ഒരു ദാർശനിക തലം സമ്മാനിച്ചു.
1: നാടകോത്സവത്തെപ്പറ്റിയും ആകാശവാണിയുടെ മറ്റു പരിപാടികളെക്കുറിച്ചും ഒട്ടനവധി സന്ദേശങ്ങളും കത്തുകളും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച നമുക്കതിലേക്ക് പോവാം. ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
0: തുടർന്നും നിങ്ങളുടെ പ്രതികരണങ്ങളും കത്തുകളും അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് 673032.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
2: മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
5: വൺ 103.6 ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ധീര എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി, സതീഷ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

FM പ്രധാന വാർത്തകൾ. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ ഖനി അപകടത്തിൽ ദുഃഖമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും ചൈനീസ് ജനതയ്ക്കും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ സുരക്ഷിതമായി തിരിച്ചെത്തട്ടെ എന്ന് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ജി റാം ജി നിയമം 2025 നടപ്പാക്കുന്ന തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചിയിൽ അല്പസമയത്തിനകം പൗരസ്വീകരണം. ആറന്മുള MLA അബിൻ ബർക്കി, പാലക്കാട് MLA രമേശ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്ന് UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. സംസ്ഥാനം നേരിടുന്ന തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതലത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് തൊഴിൽ, വനിതാ, ശിശുമന്ത്രി ബിന്ദു കൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും കൊല്ലത്ത് മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1170 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പഞ്ചാബിലെ കപൂർത്തല ജയിലിൽ ഇന്നലെ രാത്രി തടവുകാരും വിചാരണ തടവുകാരും ഏറ്റുമുട്ടി. സ്ഥിതിഗതി നിയന്ത്രിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാസേനയും ജയിലിലും പരിസരത്തും സുരക്ഷ കർശനമാക്കി. IPL ഇന്ന് 2 വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും 2 രാത്രി 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്. Thank you.

0: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഇനി കാഴ്ച ക്ലിയറാകും.
0: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, കെ ചിത്ര എന്നിവർ പാടിയ ഗാനം. ഗാനരചന പിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഇനി കേൾക്കാം വരവേൽപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം വന്ദനം. ഗാനരചന ശിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

കവിളിലയിൽ കുങ്കുമവോ പരിഭവവർണ്ണ തരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി നിന്റെ തൊടിയിൽ വിരിയും അലറി നാളികൾ മറന്നു തരും.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ കലക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കലക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജീവി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന P വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽകുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ K സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ S പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ N ദേവിദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസാണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കൃഷ്ണനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും നാളെ ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രി VD സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചിയിൽ അല്പസമയത്തിനകം പൌരസ്വീകരണം നൽകും. ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേഷ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്ന് UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിലെത്തുന്ന VD സതീശന് വൈകിട്ട് സ്വീകരണം നൽകുന്നുണ്ട്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പറവൂർ പൌരാവലിയുടെ ഉപഹാരം നടൻ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് PRS നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക കാലതാമസമില്ലാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും T സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ തൊഴിൽക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. കേരളത്തെ സമ്പൂർണ്ണ സ്ത്രീ സുരക്ഷാ സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടാകുന്ന ആക്രമണത്തെ കർശനമായി നേരിടുമെന്നും ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. അട്ടപ്പാടി അടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചതായി പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി KA തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ KA തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി N ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും UDF പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 361,044

വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 33,000 സീറ്റുകളും പോളിടെക്നിക്കുകളിലും ITIകളിലുമായി 30,545 സീറ്റുകളുമുണ്ട്. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പതിപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ജി റാംജി നിയമം 2025 നടപ്പിലാക്കുന്നതിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിലെ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ ബജറ്റ് വിഹിതം നീക്കിവയ്ക്കാനും മതിയായ സാമ്പത്തിക വിഹിതം ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് യോഗം നിർദ്ദേശം നൽകി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജന അഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. June 20 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണച്ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. July 1 നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുമെന്ന് കരുതുന്നത്. കോഴിക്കോട്ടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവു നാടകവും അവതരിപ്പിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക ആഗോള സമാധാന സുരക്ഷാ കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് മാർക്കോ റുബിയോ ഇന്ത്യയിലെത്തിയത്. മറ്റന്നാളാണ് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ആരംഭിക്കുന്നത്. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 204. 867 പേരിലാണ് രോഗബാധ സംശയിക്കുന്നത്. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റു ചില രാജ്യങ്ങളിലേക്കും രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ആഫ്രിക്കൻ യൂണിയൻ ഹെൽത്ത് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോംഗോയിൽ 3 റെഡ്ക്രോസ് വളണ്ടിയർമാർ രോഗം ബാധിച്ച് മരിച്ചതായി സംഘടന വെളിപ്പെടുത്തി. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനി അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖമറിയിച്ചു. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെയും ജനതയെയും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ എത്രയും വേഗം സുരക്ഷിതരായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കയും ഇറാനും വിശാലമായ സമാധാന കരാറിന് അടുത്തെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കയും ഇറാനും മറ്റ് പ്രാദേശിക രാജ്യങ്ങളും തമ്മിൽ കരാർ സംബന്ധമായ ചർച്ചകൾ വലിയ തോതിൽ നടത്തിയതായും അന്തിമ വിശദാംശങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കാൻ ശേഷിക്കുന്നതെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 സമർപ്പിക്കാം. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. വിദേശ തീർത്ഥാടകർ ഉൾപ്പെടെ 18 ലക്ഷത്തോളം പേരാണ് ഹജ്ജ് കർമ്മത്തിന് എത്തിയിരിക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. 25-ാമത് ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ട് പുരുഷ താരം നൊവാക് ജോക്കോവിച്ച് ഇന്ന് മത്സരത്തിനിറങ്ങും. 3-ാം സീഡായ ജോക്കോവിച്ച് ജിയോവന്നി എംപക്കിയെ നേരിടും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർ

0: ജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ ഒന്നാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തകർത്തത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. 2-ാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം മാളൂട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പഴവില രമേശൻ, സംഗീതം ജോൺസൺ.

0: ഇന്നത്തെ സ്വർണവില.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: സ്വർണം ഗ്രാമിന് 14,580 രൂപ, പവന് 116,640 രൂപ. റീഗൽ ജ്വല്ലറി ഗോൾഡ് റേറ്റ് കേൾക്കാം നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
5: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
4: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
6: സ്വപ്നം കോ ഹക്കീകത് മേ ബദൽനെ കേ ലിയേ സഹി സമയ പർ സഹി കദം ഉഠാനാ സരൂരി ഹേ. ഭാരതീയ വായുസേന മേ കമ്മീഷൻഡ് ഓഫീസർ ബൻനെ കേ ലിയേ അഫ്കാറ്റ് 2 ഓഫ് 2026 കേ ആവേദൻ 20 മെയ് സേ ഖുലേ ഹേ. विवरण के लिए विजिट करें afcat.edcil.co.in पर.
7: കോക്കോരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട്.
8: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ. സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താന ലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരിയുള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847-3555-66.
7: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട്.
10: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ഒളവണ്ണ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാം.
11: ഇന്നത്തെ പൂക്കുട അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് LP സ്കൂൾ ഒളവണ്ണയിലെ കൊച്ചു കൂട്ടുകാരാണ്. ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥന ചൊല്ലുന്നത് പാർവണ, നൈവേദ്യ, ഫാത്തിമ ദുവ, അലൈന ഹാനിയ, ആയിഷ ഹദിയ.

0: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: ഇനി നമുക്കൊരു കഥ കേട്ടാലോ? കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? കഥ പറയുന്നത് അൻവ്യ ദിനേഷ്.
2: നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രാപ്പാടി. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തെ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ആ കർഷകന്റെ വീടിന്റെ അടുത്ത് ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ കർഷകൻ ശ്രമിക്കുന്നത് പതിവായിരുന്നു. ആ മരത്തിന്റെ മുകളിൽ ഒരു രാപ്പാടിയും കൂട് വെച്ചിരുന്നു. എല്ലാ രാത്രിയും വളരെ ഈണത്തോടെ രാപ്പാടി കർഷകന് വേണ്ടി പാട്ടുപാടുമായിരുന്നു. കർഷകന് രാപ്പാടിയുടെ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കർഷകൻ ചിന്തിച്ചു, എനിക്ക് എന്തുകൊണ്ട് ഈ രാപ്പാടിയെ പിടിച്ചൊരു കൂട്ടിലാക്കിക്കൂടാ? കൂട്ടിൽ

0: മനസ്സിലാക്കി. എനിക്ക് അതെന്നെ വീട്ടിൽ തൂക്കിയിട്ടാൽ എനിക്ക് കൂടുതൽ പാട്ട് കേൾക്കാമല്ലോ എന്ന് കർശനൻ ചിന്തിച്ചു. അങ്ങനെ ഒരു ദിവസം കർശനൻ ആ രാപ്പാടിയെ പിടിച്ചൊരു കൂട്ടിലാക്കി. എങ്കിലും സങ്കടമെന്ന് പറയട്ടെ, പിന്നീട് രാപ്പാടി ഒരു പാട്ടും പാടിയില്ല. കർശനൻ പറഞ്ഞു, എന്റെ പൊന്ന് രാപ്പാടിയെ, ഞാൻ നിനക്ക് പഴവും കടലയും എല്ലാം തന്നിട്ടും നീ എന്തുകൊണ്ട് എനിക്കൊരു പാട്ട് പാടി തന്നൂടാ? നിനക്ക് എന്ത് പച്ചി എന്ന് കർശനൻ ചോദിച്ചു. വളരെ ദുഃഖത്തോടെ രാപ്പാടി പറഞ്ഞു, താങ്കൾക്ക് തെറ്റു പച്ചി. ഇതുപോലെയുള്ള കുട്ടിയിരുന്ന് എങ്ങനെയാണ് പാടാൻ കഴിയുക? പറന്ന് നടക്കാനും സ്വാതന്ത്ര്യം ആസ്വദിക്കാനും കഴിയാതെ രാപ്പാടികൾക്ക് പാടാൻ കഴിയില്ല. താങ്കൾ ഇനിയും എന്നെ ഈ കൂട്ടിലിടുകയാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും പാടില്ല. പാടുകയില്ലെന്ന് കേട്ട കർശനന് ദേഷ്യം വന്നു. കർശനൻ പറഞ്ഞു, നീ ഇനി ഒരിക്കലും പാടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, കൊന്നു തിന്നും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാപ്പാടികളുടെ മാംസത്തിന് നല്ല രുചിയുണ്ടെന്ന്. കൊല്ലുമെന്ന കേട്ട രാപ്പാടി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. രാപ്പാടി പറഞ്ഞു, താങ്കൾ എന്നെ കൊന്നാൽ നിനക്കുള്ള 3 മന്ത്രങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. എന്നെ തുറന്നു വിട്ടാൽ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറ്റൊന്നും ചിന്തിക്കാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് കർശനൻ പെട്ടെന്ന് തന്നെ രാപ്പാടിയെ തുറന്നു വിട്ടു. രാപ്പാടി പറന്നൊരു മരത്തിന്റെ ചില്ലയിൽ പോയിരുന്നു. കർശനൻ വിളിച്ചു പറഞ്ഞു, രാപ്പാടി, എനിക്ക് 3 മന്ത്രങ്ങൾ പറഞ്ഞു തരോ. രാപ്പാടി പറഞ്ഞു, താങ്കൾ എന്നെ തുറന്നു വിട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് ആ മന്ത്രം. 1 മന്ത്രം എന്ന് വെച്ചാൽ, കെണിയിൽ പെട്ടാൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തും പറയും. 2 മന്ത്രം എന്ന് വെച്ചാൽ, ഉള്ള സൗഭാഗ്യം കളഞ്ഞിട്ട് ഇല്ലാത്തതിൻ്റെ പിറകെ ഓടുന്നാൻ വിഡ്ഢിയാണ്. 3 മന്ത്രം എന്ന് വെച്ചാൽ, ചെയ്ത തെച്ചിനെ കുറിച്ച് തൂക്കിച്ചേർന്നിട്ട് കാര്യമില്ല, അത് തിരുത്താൻ നോക്കുക എന്നും പറഞ്ഞ് രാപ്പാടി ചിറകടിച്ചു പറന്നുപോയി. കർശനൻ നിരാശനായി. എന്റെ കൊച്ചു കഥയുടെ അവസാനിക്കുന്നു. നന്ദി.
1: ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: തുടർന്ന് ഒരു ഗാനം കേൾക്കാം. പാടുന്നത് ഋതിക.
3: ആന

0: ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട്.
1: അടുത്തതായി നമുക്കൊരു മോണാക്ട് കേട്ടാലോ. മോണാക്ട് അവതരിപ്പിക്കുന്നത് നിള. ഞാൻ തന്നെയാണ്. കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയില്ലേ? ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കുഞ്ഞു മോണാക്ടിന് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഷോ ചിന്നു മിന്നു, നിങ്ങൾ അവിടെ എന്തെടുക്കുക? സ്കൂളിൽ പോണ്ടേ? അമ്മ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. വേഗം വാ. ഇതാ അമ്മേ വരുന്നു. മിന്നു വേഗം വാ. ഗോമതി, മക്കളെ ഇന്ന് സ്കൂളിൽ പറഞ്ഞയക്കണ്ട. നായ്ക്കളുള്ളതാ നമ്മളെ ഒട്ടേലെ പവീന്. നായ കടിച്ച ആശുപത്രിയിലാന്നാ കേട്ട്. കൃഷ്ണ, ഞാനിനി എന്തൊക്കെ കാണണം?
2: എന്താ അമ്മ ഇത്? അവർ കൊച്ചുകുട്ടികളൊന്നല്ലോ, 10-ാം ക്ലാസ് പഠിക്കല്ലേ. അവർ സൂക്ഷിച്ചു പോയിക്കോളും.
1: ദൈവം രണ്ടു പേരെയും ഒരുമിച്ചാണ് എനിക്ക് തന്നത്. അച്ഛനില്ലാത്ത ദുഃഖം ഇതുവരെ ഞാൻ അവരെ അറിയിച്ചിട്ടില്ല. അവരെ ദൈവം കാത്തോളും.
2: അമ്മേ, മുത്തശ്ശി ഞങ്ങൾ പോവുകയാണേ.
1: സൂക്ഷിച്ചു പോകണേ മക്കളെ. ടേ കൃഷ്ണ, ടേ മക്കളെ കാത്തോളണേ.
3: മിന്നു, അതെന്താ? ഒരു നായല്ല വരുന്നേ, എനിക്ക് പേടിയാവുന്നു. അയ്യോ അമ്മേ അമ്മേ. ചിന്നു, എഴുന്നേക്ക് ചിന്നു.

0: കണ്ണു തുറക്ക് ചിന്നു, ചിന്നു എഴുന്നേക്ക് ചിന്നു. അയ്യോ ആരെങ്കിലും ഓടി വരണേ ചിന്നു.
1: മാഷല്ലേ വരുന്നേ, കൂടെ മിന്നുവും ഉണ്ടല്ലോ. എന്താ മാഷേ?
0: ഓളെ മിന്നു, നീ എന്തിനാ കരയുന്നേ?
1: ചിന്നു എവിടെ? അത് പിന്നെ ഗോമതി വരുന്ന വഴിക്ക് ചിന്നുവിനെ ഒരു നായ കടിച്ചു. അവൾ ഇപ്പോൾ ആശുപത്രിയിലാണ്. പക്ഷേ അവൾ
0: അല്ലമ്മ, അല്ല, നമ്മുടെ ചിന്നു നമ്മളെ വിട്ട് പോയമ്മ, പോയമ്മ.
1: ഇല്ല, ഞാനത് വിശ്വസിക്കില്ല
0: മോളെ. ചിന്നു, ചിന്നു, ചിന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മക്കളെ ഇന്ന് സ്കൂളിൽ പറഞ്ഞയക്കണ്ടാന്ന്. കൃഷ്ണ, ഞാനിത് എങ്ങനെ സഹിക്കും? മോളെ ചിന്നു, ചിന്നു, ചിന്നു.
1: ഷോ, ചിന്നു മിന്നു, നിങ്ങൾ അവിടെ എന്തെടുക്കുക? സ്കൂളിൽ പോണ്ടേ? അമ്മ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം വാ.
0: അല്ലെങ്കിൽ വേണ്ട, നായ്ക്കളുള്ളതാ. അതോ ഒരു നായ. അയ്യോ അമ്മേൻ, അയച്ച് പോ, പോ,
1: കൊല്ലണം. എല്ലാ തെരുവു ഭ്രാന്തൻ നായ്ക്കളെയും കൊല്ലണം. പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലല്ലേ? എങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസാനം ഇങ്ങനെയായിരിക്കും,
0: ഇങ്ങനെയായിരിക്കും. മോളെ ചിന്നു, ചിന്നു, ചിന്നു.
1: ഗോമതി, നീ ഒന്ന് സമാധാനിക്ക്. അല്ലയോ സമൂഹമേ, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ലേ? ഈ തീരാ രോദനങ്ങൾ ഇനി ഒരു കുടുംബത്തിനും ഈ ഒരവസ്ഥ വന്നു കൊള്ളരുത്. അതിനാൽ പേവിഷബാധ തെരുവുനായ വിമുക്ത കേരളത്തിന് നമുക്കൊന്നിച്ച് കൈകോർക്കാം. നന്ദി, നമസ്കാരം.
2: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: ഇനി ഒരു മൊഞ്ചുള്ള മാപ്പിളപ്പാട്ട് കേട്ടാലോ? പാടുന്നത് ആയിഷ ഹാദിയ.
3: ഇശൽ കൊമ്പുമുറുക്കും ചാട്ടും ചുരുളും. രചന മോയിൻകുട്ടി വൈദ്യർ. വെളിപ്പെട്ട

വിരക്കുപ്പതിൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സഹാബരും വേഗത്ത് തൊളുതിര വിരക്കുപ്പതിൽ വിരികാ വിട്ടിടപടവിനെ കുളരി എല്ലാരൽ പടി മുട്ടുകൾ മുരശെടുത്തു.

വെളിപ്പെട്ട സമയത്ത് ഹബീബുദ്ദ സഹാബരും വേഗത്തെ തുളുതിര വിരക്കുപ്പോതിൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുദ്ദ സഹാബരും വേഗത്ത് തുളുതിര വിരക്കുപ്പോതിൽ വിരികാ വിട്ടിട പടവിനൽ കുളറിയലറപ്പടി മുട്ടുകൾ മുരശട തുടിതകൾ ഭജവൻ ഒറ്റകൾ കുയിൽ വിളി തകതിക കിടുകിട വിത

0: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: കൂട്ടുകാർക്ക് മാപ്പിളപ്പാട്ട് ഇഷ്ടമായില്ലേ? ഇനി നമുക്കൊരാങ്ങിപ്പാട്ട് കേട്ട് വരാം. പാടുന്നത് അതിഥി ലിണീനേക്കേ.
2: നമസ്കാരം, ഞാനിന്നിവിടെ പാടാൻ പോകുന്ന ആങ്ങിയപ്പാട്ടിൻ്റെ പേരാണ് നെയ്യപ്പക്കൊതി. എല്ലാവർക്കും നെയ്യപ്പം ഇഷ്ടമല്ലേ? നെയ്യപ്പക്കൊതി മൂത്ത അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എന്ത് സംഭവിച്ചു നമുക്ക് നോക്കിയാലോ. കൊച്ചു പുരക്കിലെ അപ്പൂപ്പൻ, പിച്ചക്കാരൻ അപ്പൂപ്പൻ, പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുന്നാഴി. പച്ചരിയും കൊണ്ട് അപ്പൂപ്പൻ കൊച്ചു പുരക്കിലെ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി, അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്ത് കലക്കിയിട്ട് ചൂടുപറക്കും നാലപ്പം ചുട്ടുനിരത്തി അമ്മൂമ്മ. ഹയ്യട ഹയ്യാ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധൂരിടു നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറച്ചിട്ട് ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്പുളെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇതു കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് അരിശം വന്നു പെട്ടെന്ന്. ആരു പറഞ്ഞു മൂപ്പേനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം. അമ്പടി കള്ളി കൊതിയെത്തി കുമ്പകുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം. വാശി പിടിച്ചു അപ്പൂപ്പൻ, തീപ്പുകയേറ്റത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ, എനിക്കു വേണം രണ്ടപ്പം. വിളിച്ചു കൂവി അമ്മൂമ്മ. ഇരുവരും അങ്ങനെ വാശിയിൽ വാശി മുറുത്തിട്ടടിപിടിയായി. അമ്മൂമ്മയ്ക്കൊരു കടി കിട്ടി, അപ്പൂപ്പനൊരു തൊഴി കിട്ടി. ടിഷും ടിഷും കൊണ്ടപ്പോൾ അടിപിടി കിടിപിടി മൂത്തപ്പോൾ നല്ലൊരു പൊംവഴി കണ്ടെത്തി വില്ലൻ നമ്മളെ അപ്പൂപ്പൻ. ഒത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാൻ മിണ്ടാതെ ആദ്യം മിണ്ടിയാലറ്റപ്പം, മറ്റേയാക്കോ രണ്ടപ്പം. അമ്മൂമ്മയ്ക്കത് സമ്മതമായി, അങ്ങനെ തക്കം മെന്നിതയായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് ഇങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാന്തേ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നങ്ങടുക്കളയിൽ തടുക്കുടു എന്നൊരു ഒച്ച കേട്ടു, മിയാവ് മിയാവ് വിളികേട്ടു. അയ്യ പൂച്ച ചതിച്ചല്ലോ ആദ്യം മിണ്ടി അമ്മൂമ്മ, അയ്യേ ബെറ്റിൽ തോറ്റല്ലോ തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടി ചാടി ചെന്നപ്പോൾ കുട്ടമറിഞ്ഞു കിടപ്പുണ്ടേ, കുട്ടമറിഞ്ഞു കിടപ്പുണ്ട്. ഉണ്ട കണ്ണു മേച്ചിട്ട് ചുണ്ടും നക്കി നുണഞ്ഞിട്ട് ജനലും ചാടി മറഞ്ഞല്ലോ കള്ളിപ്പൂച്ച കരിമ്പൂച്ച. ഒഴിഞ്ഞ കൊട്ടേ നോക്കിയിട്ട് ഒട്ടിയ വയറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായ വിരിച്ചു കിടപ്പാനായി. പാവപ്പൂപ്പനമ്മമ്മയും വഴക്കുണ്ടാക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വഴക്കൊന്നിനും പരിഹാരമല്ല, അത് നാശത്തിലേക്കേ പോകുള്ളൂ. നന്ദി, നമസ്കാരം.
0: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി നമുക്കൊരു കവിത കേട്ടാലോ. കവിത ചൊല്ലുന്നത് പാർവണ.
3: ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് അരുൺ KP യുടെ അമ്മ എന്ന കവിതയിലെ വരികളാണ്.

കൊന്ന പോലോർ മദൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. ഒരു നിലവിളക്കുപോലകദാരിലെപ്പോൾ തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു

കുസൃതികൾ എപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. കുസൃതി

0: നന്ദി, നമസ്കാരം.
1: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
0: അവസാനമായി ഒരു ദേശഭക്തി ഗാനം കേൾക്കാം. പാടുന്നത് ശ്രാവൺ സത്യ, ഫാത്തിമ ദുവ, പാർവണ, ആയിഷ ഹാദിയ, അലീന ഹാനിയ, നൈവേദ്യ, ഋതിക.

0: ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ഒളവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക്.
1: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്
2: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
5: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
10: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
11: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
12: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
13: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
14: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
15: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
16: പഠിക്കാൻ റെഡിയായോ എങ്കിൽ മൈജിയിലേക്ക് വരും.
17: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
16: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
18: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
19: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: ഇനി കാഴ്ച ക്ലിയർ ആകും.
19: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പരപ്പാലം, വടകര, ചേംബ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.

FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ജൂലൈയിൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി വെർച്വൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി തീരുമാനം അറിയിച്ചത്. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദീപാംശു പാണ്ഡേയ്ക്ക് ലീഡ്. 9534 വോട്ടിനാണ് പാണ്ഡേ മുന്നിട്ട് നിൽക്കുന്നത്. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ ആരംഭിച്ചു. ദേശീയ തലത്തിൽ 820,000 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. സംസ്ഥാനത്തെ തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് അത്തോളിയിലെ എണ്ണമില്ലിൽ ഇന്നലെ രാത്രി വൻ തീപിടുത്തമുണ്ടായി. കൊപ്രയും തേങ്ങയും 2000 ലിറ്ററോളം വെളിച്ചെണ്ണയും കത്തിയതോടെ ഓയിൽ മില്ലും പൂർണ്ണമായി തകർന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: പ്രിയ ശ്രോതാക്കളെ, ദിൽസേ ദിൽ തക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമുഖ പിന്നണി ഗായിക ആശ ഭോസ്ലയെ കുറിച്ചുള്ള പരിപാടിയുടെ തുടർ ഭാഗം കേൾക്കാം നമുക്കിന്ന്. ഒരു പാട്ടിനെ വെറും ഗാനം എന്നതിലുപരി ഒരു ആഘോഷമാക്കാൻ കഴിയുന്ന അദ്ഭുത ശേഷിയായിരുന്നു ആശാജിക്കുണ്ടായിരുന്നത്. പ്രണയഗാനങ്ങളിലും ഗസലുകളിലും അവർ അത്രമേൽ തിളങ്ങിയെങ്കിലും അവരുടെ പേര് ജനഹൃദയങ്ങളിൽ പതിപ്പിച്ചത് അവർ പാടിയ പെപ്പി ഗാനങ്ങളായിരുന്നു. അതായത് കേൾക്കുമ്പോൾ തന്നെ ആടാൻ തോന്നുന്ന, താളം പിടിക്കുന്ന, ആവേശം നിറയ്ക്കുന്ന ഗാനങ്ങൾ. ആശാജിയുടെ മാദകത്വം തുളുമ്പുന്ന പെപ്പി ഗാനങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായം.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിരകളുള്ള ഡൗൺ ടൗൺ ക്രസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര ജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രസന്റ് ബിൽഡേഴ്സ്.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, Preferred, Trusted.
4: 1960s തുടങ്ങി 80s 90s യുവത്വത്തിൻ്റെ ആഘോഷങ്ങളിലൊക്കെ ആശയുടെ ശബ്ദം നിറഞ്ഞു നിന്നു. അന്ന് ഏറെ പ്രശസ്തമായ ക്യാബറേ നമ്പറായാലും ഡിസ്കോയായാലും വെസ്റ്റേൺ ബീറ്റുകളോട് കൂടിയ ഗാനങ്ങളായാലും അവരുടെ ശബ്ദം അതിനു മിഴിവേകി. അതുകൊണ്ടാണ് സംഗീത ലോകം ആശാജിയെ പലപ്പോഴും ദി ക്വീൻ ഓഫ് പെപ്പി സോങ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഒഴുകുന്നൊരു പുഴ പോലെയായിരുന്നു ആശാജിയുടെ സ്വരം. അവർ പാടുമ്പോൾ വെറും പാട്ടല്ല കേൾക്കുന്നത്, ഒരു കഥാപാത്രം സംസാരിക്കുന്നതുപോലെ, ചിരിക്കുന്നതുപോലെ, കളിയാക്കുന്നതുപോലെയെല്ലാം തോന്നും. അതിശയകരമായ എനർജിയും വാക്കുകളുടെ വ്യക്തതയും പാട്ടിന്റെ ഭാവം അഭിനയിക്കാനുള്ള അസാമാന്യ കഴിവും പാശ്ചാത്യ സംഗീത ശൈലികളിലുള്ള അറിവും നൃത്തഗാനങ്ങൾക്ക് വേണ്ട അനുയോജ്യമായ താളബോധവും ശബ്ദത്തിലെ യുവത്വവുമൊക്കെയാണ് ആശാജിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കിയത്. അതുകൊണ്ട് സ്വാഭാവികമായും സിനിമകളിലെ ഗ്ലാമർ കഥാപാത്രങ്ങൾക്കും ഡാൻസ് നമ്പറുകൾക്കും സംവിധായകരുടെ ആദ്യ തിരഞ്ഞെടുപ്പ് ആശാജിയായിരുന്നു.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ആശാജിയുടെ പെപ്പി ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന സംഗീത സംവിധായകൻ R.D. ബർമനാണ്. ഹിന്ദി സിനിമാ സംഗീതത്തെ പുത്തൻ തലത്തിലേക്ക് ഉയർത്തിയ സംഗീത ജോഡിയായിരുന്നു ഇവരെന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം കേട്ടതാണ്. ജാസ്, റോക്ക്, ലാറ്റിനോ, പോപ്, ഡിസ്കോ, ഇന്ത്യൻ മേളങ്ങൾ, ഇതെല്ലാം ചേർത്തൊരു പുതിയ സംഗീത ഭാഷ ബോളിവുഡിൽ സൃഷ്ടിച്ചത് R.D. ബർമനായിരുന്നു. അതിന് സ്വരമാധുരി സമ്മാനിച്ചത് ആശാ ഭോസ്ലെയും.

0: बातों ही बातों में होना है जो हो जाता है, आंखों ही आंखों में यारों का दिल खो जाता है। दुनिया में लोगों को धोखा कभी हो जाता है, आंखों ही आंखों में यारों का दिल खो जाता है।
1: क्रेसेंट बिल्डर्स, दिल से दिल तक।
2: Crescent Builders, preferred, trusted.
3: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രെസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിരകളുള്ള ഡൗൺ ടൗൺ ക്രെസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര ജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രെസന്റ് ബിൽഡേഴ്സ്.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രെസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, preferred, trusted.
5: കാരവനിലെ മോണിക്ക ഓ മൈ ഡാർലിംഗ് എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വാദകരെ ആവേശത്തിലാക്കുന്ന ഒന്നാണ്. ഹിന്ദി സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ കാബറേ ഗാനങ്ങളിൽ ഒന്നാണിത്. ഹെലന്റെ നൃത്തവും ആശാജിയുടെ ശബ്ദത്തിലെ കുസൃതിയും ചേർന്നപ്പോൾ ഈ ഗാനം ഒരു ചരിത്രമായി മാറി എന്ന് പറയാം. ഒരു ഐക്കോണിക് കൂട്ടുകെട്ടായിരുന്നു ഹിന്ദി സിനിമയിലെ പ്രശസ്ത നർത്തകി ഹെലന്റെയും ആശാ ഭോസ്ലെയുടെയും. ഹെലന്റെ സ്ക്രീൻ സാന്നിധ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ശബ്ദം ആശയുടേതായിരുന്നു. പിയ തു അബ് തു ആജ, യേ മേരാ ദിൽ, ഓ ഹസീന സുൽഫോം വാലി തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും ഈ കൂട്ടുകെട്ടിന്റെ മഹത്വം തെളിയിക്കുന്നു.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, preferred, trusted.
2: ഹിന്ദി സിനിമയിലെ റോക്ക് ആൻഡ് റോൾ താളങ്ങളുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് തീസരി മൻസിലിലെ ഓ ഹസീന സുൽഫോ വാലി എന്ന ഗാനം. ദം മാരോ ദം, ഹംഗാമ ഹോ ഗയ എന്നീ ഗാനങ്ങളും അതീവ ഹൃദ്യങ്ങളായ ആശാബർമൻ ഗാനങ്ങളാണ്. ആശാ ഭോസ്ലെയുടെ പെപ്പി ഗാനങ്ങൾ വെറും സിനിമാ ഗാനങ്ങളല്ല, അവ ആഘോഷങ്ങളാണ്, യുവത്വത്തിന്റെ താളങ്ങളാണ്, ജീവിതത്തെ ആസ്വദിക്കാനുള്ള ക്ഷണമാണ്. കാലം മാറിയാലും സംഗീതത്തിന്റെ ട്രെൻഡുകൾ മാറിയാലും ആശാജിയുടെ ഗാനങ്ങൾക്ക് പഴക്കമില്ല. കാരണം ആ ശബ്ദത്തിൽ ജീവിതത്തിന്റെ ആവേശമുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് മനസ്സിന് നൃത്തം ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ, ഒരു താളം കേട്ടിട്ട് ചുണ്ടിൽ ചെറു പുഞ്ചിരി വിടരുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അത് ആശാ ഭോസ്ലെ തീർത്ത മായാജാലമാണ്. ആ മായാജാലത്തിന്റെ മറ്റൊരു ശില്പിയാണ് ബപ്പി ലാഹിരി. ആശാ ഭോസ്ലെ ബപ്പി ലാഹിരി കൂട്ടുകെട്ടിൽ പിറന്ന പെപ്പി ഗാനങ്ങളെക്കുറിച്ച് അടുത്തറിയാം അടുത്ത വാരം.

0: ഈ അനുയാത്ര തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
2: Crescent Builders, the most preferred homemaker in Calicut. RBG Arcade, Cheruti Road, Kozhikode.
3: 103.6 Real FM. Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: തത്സമ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9400224440 9400224440. അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിനു വേണ്ടി ബിപിൻ അശോക് സംഗീതം നിർവഹിച്ച് ഫെജോ പാടിയ ഗാനമാണ് യുവ ചോയ്സിൽ ഇന്ന് ആദ്യം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ബാലുശ്ശേരിയിൽ നിന്നും ഹരിത അനൂപ്.

0: ഇന്നാണ് ഇന്നാണ് ഇന്നാണ്.
1: അതെ, ടെലിവിഷൻ വാങ്ങാൻ ഇന്നാണ് സൂപ്പർ ടൈം. മൈ ജി ഡേ നൈറ്റ് സെയിൽ.
0: തിരഞ്ഞെടുത്ത ടിവികളിൽ ഇനി 85% വരെ വിലക്കിഴിവ്. നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബിഗ് സ്ക്രീൻ മോഡലുകൾ മെഗാ ഓഫറിൽ. മൈ ജി ഡേ നൈറ്റ് സെയിൽ ഓഫർ ഇന്ന് 12 മുതൽ രാത്രി 12 വരെ.
1: മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
2: കെ എം കെ കോളിച്ചാലിൽ നിന്നും ചിത്ര ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് എഴുതി ജോൺസൺ ഈനം നൽകി ചിത്ര പാടിയത്.

0: സ്റ്റഡി, ഗെയിമിംഗ്, ഓഫീസ്, ഏത് ആവശ്യത്തിനും ബെസ്റ്റ് ലാപ്ടോപ്പ് ഡീലുകൾ ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിലിൽ.
1: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം എല്ലാ പ്രമുഖ ബ്രാൻഡുകളും.
0: ലാപ്ടോപ്പുകൾ 31,000 രൂപയിൽ താഴെ വിലയിൽ തുടങ്ങുന്നു. മാക്ബുക്ക് ഉൾപ്പെടെ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്കും വമ്പൻ ഓഫറുകൾ.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ
0: ഇന്ന് 12 മണി മുതൽ രാത്രി 12 മണി വരെ മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
2: യുവ ചോയ്സിൽ ഇനി സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നടുവട്ടം മാഹിയിൽ നിന്നും കുറ്റിക്കാട്ടിൽ ദാസൻ, ആശാരിക്കണ്ടി സുരേഷൻ, ദിനേശൻ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മഴ എത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
2: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
1: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
2: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കീഴരിയൂരിൽ നിന്നും ടി ശൈലേഷ് ആവശ്യപ്പെട്ട ഗാനമാണ് യുവ ചോയ്സിൽ ഇനി എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: 2026 28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: മഴയെത്ത് മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
2: മഴയെത്തും അലക്കി ഉണക്കാം,
1: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
2: ശുദ്ധജലം കുടിക്കാം.
1: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: മലാപ്പറമ്പിൽ നിന്നും അഭിനവ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ആശാൻ എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ് പാടിയത്.

ഇനി അമരൻ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഹരിചരണും ശ്വേതാമോഹനും പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ചാത്തമംഗലത്ത് നിന്നും അക്ഷയ് കുമാർ.

0: യുവ ചോയ്സിനെ വൈകിട്ട് 3 മണിക്ക് കേൾക്കാം.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സെക്രട്ടറിയായി ഡോക്ടർ രഥൻ കേൽക്കർ ചുമതലയേറ്റു. ഇന്നലെയാണ് ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലെ അഴിച്ചുപണിയിൽ ഡോക്ടർ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിൽ നിയമിച്ചത്. ഡോക്ടർ രതൻ യു കേൽക്കറുടെ നിയമനത്തിൽ സിപിഐഎമ്മും ബിജെപിയും പ്രതിഷേധിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് എസ്ഐആറിന്റെ പേരിൽ നിരവധി വോട്ടർമാരെ ഒഴിവാക്കിയെന്ന ആരോപണം കേൽക്കറും നേരിട്ടിട്ടുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. നിയമനത്തിലൂടെ കോൺഗ്രസിന്റെ കാപട്യവും ഇരട്ടത്താപ്പും പുറത്തുവന്നതായി ബിജെപി. പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ച ബിജെപിക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നതായി ബിജെപി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ തീരുമാനമാണ് നിയമനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അക്കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി VD സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLAമാർക്കും കൊച്ചിയിലെ പൌരസ്വീകരണത്തിന് തുടക്കമായി. ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേഷ് പിഷാരടി എന്നിവർക്കും ചടങ്ങിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകും മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കുന്ന ഒരുക്കത്തിലാണ് കർഷകർ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദീപാംശു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 6 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 19,700 കവിഞ്ഞു. അന്തരിച്ച പ്രമുഖ മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരെ അനുസ്മരിച്ച് നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കും. രാഷ്ട്രീയ മാധ്യമരംഗങ്ങളിലെ പ്രമുഖരും KG അനുസ്മരിക്കാനെത്തും. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.
1: ക്ലാസ് പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ MyG ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ IDയുമായി വരൂ.
1: MyG യിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്
0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446
3: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്
7: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ
8: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എവർഗ്രീൻ ഡ്യുവറ്റ്സ് ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം
9: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. ജയറാം ജി നിയമം നടപ്പാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു കേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ പൌരസ്വീകരണം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ചൊവ്വാഴ്ച. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ജയറാം ജി നിയമം 2025 നടപ്പാക്കുന്നതിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു.

നടപ്പാക്കാൻ ആവശ്യമായ ബജറ്റ് വിഹിതം നീക്കിവയ്ക്കാനും മതിയായ സാമ്പത്തിക വിഹിതം ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് യോഗം നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽഗാന്ധിയുടെ പ്രസ്താവന ഇത്തരമൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഗോയൽ കുറിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാജ്യത്തെയും അപമാനിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വിദേശത്ത് ചെന്ന് ആവശ്യപ്പെടുകയാണ് രാഹുൽഗാന്ധിയെന്നും ഗോയൽ വിമർശിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനി അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെയും ജനതയെയും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ എത്രയും വേഗം സുരക്ഷിതമായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ അറിയിച്ച 28ന് പുറമെ 27നും അവധി നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. ബാങ്കുകൾക്കും ഈ 2 ദിവസം അവധിയായിരിക്കും. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ കേൽക്കർ ചുമതലയേറ്റു. ഇന്നലെയാണ് ഉന്നത ഉദ്യോഗസ്ഥതലത്തിലെ അഴിച്ചുപണിയിൽ ഡോക്ടർ കേൽക്കരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിൽ നിയമിച്ചത്. മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറെ നിയമിച്ച നടപടിയിൽ CPIMഉം BJPയും പ്രതിഷേധമറിയിച്ചു. പശ്ചിമബംഗാൾ മാതൃകയിൽ നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആരോപണം കേൽക്കറും നേരിടുന്നുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ നടപടിയോടെ കോൺഗ്രസിന്റെ കാപട്യവും ഇരട്ടത്താപ്പും പുറത്തുവന്നതായി BJP അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാളിലെ നിയമനത്തിൽ BJPക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നതായി BJP നേതാക്കൾ പറഞ്ഞു. ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ തീരുമാനമാണ് നിയമനമെന്നും അക്കാര്യത്തിൽ അവരാണ് അഭിപ്രായം പറയേണ്ടതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ ആഭ്യന്തര വിഷയമാണ് സെക്രട്ടറിയുടെ നിയമനമെന്നും അതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLAമാർക്കും കൊച്ചിയിൽ സംഘടിപ്പിച്ച പൌരസ്വീകരണ ചടങ്ങ് പുരോഗമിക്കുന്നു. ആറന്മുള MLA അബിൻ വർക്കി, പാലക്കാട് MLA രമേശ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്നും UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിലെത്തുന്ന VD സതീശന് വൈകിട്ട് സ്വീകരണം നൽകുന്നുണ്ട്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്മി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പറവൂർ പൌരാവലിയുടെ ഉപഹാരം നടൻ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും. സംസ്ഥാനത്തെ തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളിക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 8 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 31,000 കവിഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 204. 867 പേരിലാണ് രോഗബാധ സംശയിക്കുന്നത്. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റു ചില രാജ്യങ്ങളിലേക്കും രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ആഫ്രിക്കൻ യൂണിയൻ ഹെൽത്ത് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. അന്തരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർ അനുസ്മരണ പരിപാടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ മാധ്യമരംഗങ്ങളിലെ പ്രമുഖർ KG അനുസ്മരിക്കാനെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1178 00 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി N. ശംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 361,044 സീറ്റുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 33,000 സീറ്റുകളും പോളിടെക്നിക്കുകളിൽ

0: ITIകളുമായി 30,545 സീറ്റുകളുമാണ് ഉള്ളത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്കാണ് രോഗബാധ. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകും മുമ്പ് കൊയ്ത്ത് പൂർത്തിയാക്കാൻ ഒരുക്കത്തിലാണ് കർഷകർ. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസൻ.
2: ഡിസംബറിലായിരുന്നു നിലമൊരുക്കൽ. ജനുവരിയിൽ നാട്ടിയും പിന്നീട് പ്രതീക്ഷയോടെ കാത്തിരിപ്പിന്റെ നാളുകളായിരുന്നു. കാഞ്ചന, മണിരക്തം എന്നിവയാണ് പുഞ്ചകൃഷിക്ക് ഉപയോഗിക്കുന്ന നെൽവിത്തുകൾ. പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമംപാടത്ത് ജലസേചന സൗകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. 1 ഏക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഉൽപാദന ചെലവ്. നാട്ടിയൊരുക്കുന്നത് അതിഥി തൊഴിലാളികളായിരുന്നെങ്കിൽ കൊയ്ത്തു നടത്തുന്നത് യന്ത്രങ്ങളാണ്. കൊയ്തെടുക്കുന്ന നെല്ല് 8 ക്വിന്റലോളം യന്ത്രത്തിൽ ശേഖരിക്കാനും കഴിയും. 1 മണിക്കൂറിന് 220 രൂപയാണ് വാടക. 1 ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും.
0: ലോക സ്കിസോഫ്രീനിയ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. ആകാശ കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജീറാം ജി നിയമം നടപ്പാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി വി.ഡി സതീഷിനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചിയിൽ സ്വീകരണം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ചൊവ്വാഴ്ച. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇത്തരമൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് സാമൂഹിക മാധ്യമത്തിൽ ഗോയൽ കുറിച്ചു. മുഖ്യമന്ത്രി VD സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും MLA മാർക്കും കൊച്ചിയിൽ സംഘടിപ്പിച്ച പൌരസ്വീകരണ ചടങ്ങ് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിലെത്തുന്ന VD സതീശന് വൈകിട്ട് സ്വീകരണം നൽകുന്നുണ്ട്. ഗവൺമെന്റിന്റെ ആഭ്യന്തര വിഷയമാണ് മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ. രതൻ യു ഗേൽക്കറുടെ നിയമനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി.

അതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും മന്ത്രി അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി ഗവൺമെന്റ് ഉത്തരവ്. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്കാണ് രോഗബാധ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. IPL ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രണ്ടാം മത്സരത്തിൽ രാത്രി 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: തത്സമ ഇഷ്ടഗാന പരിപാടി ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 2366174, 2366176. STD കോഡ് 0495. ഒരു മൊബൈൽ നമ്പർ കൂടെയുണ്ട്: 9447444800. ഗാനോത്സവത്തിൽ ആദ്യം കേൾക്കാം വാഴ 2 എന്ന ചിത്രത്തിന് വേണ്ടി കലാഭവൻ മണി പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നും രമണി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നത് മാനന്തവാടിയിൽ നിന്നും സുജിത്.

0: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: നോവൽ എന്ന ചിത്രത്തിനു വേണ്ടി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെടുന്നത് കുറ്റിക്കാട്ടൂരിൽ നിന്നും സിന്ധു.

ഈ കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകൻ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സുഹൃത്തുക്കളായ ബിന്ദു, സ്മിത, ഇർഫാൻ, സുജ, സയ്യിദ്, ചന്ദ്രി എന്നിവർക്ക് വേണ്ടി കക്കട്ടിൽ നിന്നും അനിത രഞ്ജിത്ത് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പഞ്ചാഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി രവി ബോംബെ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: പാലാഴിയിൽ നിന്നും രമാദേവി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കളിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി ഉളവണ്ണയിൽ നിന്നും ആഷിക് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സഞ്ചാരി എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കെ ചേരി എഴുതി, യേശുദാസ് പാടിയത്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: നന്മണ്ടയിൽ നിന്നും രാജൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കിരീടം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമെഴുതി ജോൺസൺ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയത്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: കൊല്ലം പിഷാരിക്കാവിൽ നിന്നും സജി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പറമ്പിൽ ബസാറിൽ നിന്നും രാമചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
2: ഗാനോത്സവത്തിൽ ഇനി കോട്ടക്കലിൽ നിന്നും ജുനൈസ് ആവശ്യപ്പെട്ട ഗാനമാണ് തുടരും എന്ന ചിത്രത്തിന് വേണ്ടി VK ഹരിനാരായണൻ എഴുതി ജേക്സ് ബിജോയ് ഈണം നൽകി ഹരിഹരനും ഗോകുൽ ഗോപകുമാറും പാടിയത്.

പൊന്നാനിയിൽ നിന്നും മുഹ്സൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ജൂൺ എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷും ആനി എമിയും പാടിയത്.

ആകാശവാണി സമയം 2:15. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ പാടിയ ഗാനം. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിതാര.

ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം ജൂനിയർ സീനിയർ.

ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ ആർ കെ ദാമോദരൻ, സംഗീതം ഇളയരാജ, ചിത്രം ഫ്രണ്ട്സ്.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശാ ബോസ്ലെ പാടിയ ഗസലുകൾ കേൾക്കാം.

0: FM പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 16 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 76,397 കവിഞ്ഞു. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തതായും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CBSE 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.

0: നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കൾക്ക് തത്സമയ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സ്ആപ്പ് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9400224440, 9400224440. ശ്യാമ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് വാവൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ.

0: ഇരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: മുത്തമ്പലത്ത് നിന്നും അനൂപ് കെ, സിദ്ധാർത്ഥ് കൃഷ്ണ, ജിനു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അപ്പു എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, പി സുന്ദരരാജൻ ഈണം നൽകി, എം ജി ശ്രീകുമാർ പാടിയത്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ചേലേമ്പ്രയിൽ നിന്നും സദാനന്ദൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുശീലയും പാടിയത്.

0: പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: മുക്കത്ത് നിന്നും സരോജിനി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മയൂഖം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: കണ്ണൂരിൽ നിന്നും രാഹുൽ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപും മഹാദേവനും പാടിയത്.

0: പഠിക്കാൻ റെഡി ആയോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: കൊയിലാണ്ടിയിൽ നിന്നും ഗിരീഷ് കുമാർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം, സിംഗം എന്ന തമിഴ് ചിത്രത്തിൽ നിന്ന്.
3: Everybody listen to samba bamba rumba tumba.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: കൊയിലാണ്ടിയിൽ നിന്നും ഗിരീഷ് കുമാർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സിംഗം എന്ന തമിഴ് ചിത്രത്തിൽ നിന്ന്.

0: സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവ ചോയ്സിൽ വീണ്ടും ഒരു തമിഴ് ചിത്രത്തിലെ ഗാനമാണ് വേട്ടയക്കാരൻ എന്ന ചിത്രത്തിനു വേണ്ടി സുർജിത്തും സംഗീത രാജേശ്വരനും പാടിയത്. രചന കപിലൻ, സംഗീതം വിജയ് ആന്റണി. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു കൊമ്മേരിയിൽ നിന്നും രഞ്ജിത്ത്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി

0: കസ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: പൂക്കോട്ടൂരിൽ നിന്നും ഷെബിൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തുടരും എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം ജേക്സ് ബിജോയ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേ പച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് പൈമ്പറിൽ നിന്നും ശ്രീരാജ്.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തും.

0: നൽകുന്നു. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഉളവണ്ണയിൽ നിന്നും കാർത്തിക ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വോർ ആൻഡ് ലവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
3: മഴയെത്തും അലക്കി ഉണക്കാം,
2: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
3: ശുദ്ധജലം കുടിക്കാം.
2: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: പാവങ്ങാട് നിന്നും രാധിക ആവശ്യപ്പെട്ട ഗാനമാണ് യുവ ചോയ്സിൽ ഇനി കസ്തൂരിമാൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്. രചന ലോഹിതദാസ്, സംഗീതം ഔസേപ്പച്ചൻ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ യുവ ചോയ്സ് പൂർണ്ണമാകുന്നു.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: FM പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ വിജയത്തിലേക്ക്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തതായും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്നും CBSE അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 28-ന് പുറമെ 27-നും അവധി നൽകിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഒതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ആലപ്പുഴ അരൂരിൽ ഇടിമിന്നലേറ്റ് നിർമ്മാണ തൊഴിലാളി മരിച്ചു. കോടംതുരുത്ത് ചമ്മനാട്ടുതറയിൽ രവിയാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിംഗിനയച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
3: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
3: മൈ ജി
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
2: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി, സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഈ ഗാനത്തോടു കൂടി മ്യൂസിക് മിക്സ് ഇവിടെ സമാപിക്കുന്നു.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി. എഫ്എം പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ദേബാംഷു പാണ്ഡെ വിജയത്തിലേക്ക്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് സി ബി എസ് ഇ അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 28-ന് പുറമെ 27-നും അവധി നൽകിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഒതന്റിഫിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിംഗിനയച്ചു. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കോളിവുഡ് ഹിറ്റ്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

0: ചന്ദൻ കാ എഹ്സാസ്.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
2: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
1: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷേ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ദ്രോഹി എന്ന ചിത്രത്തിൽ നിന്നും.

0: 2026 28 അധ്യയന വർഷത്തേക്കുള്ള ബിഎഡ് ഡിഎൽഎഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
2: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: മൈജി.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: അടുത്ത ഗാനം പാടിയത് ആശാ ഭോസ്ലെ, ചിത്രം ഇജാസത്ത്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിത കാലത്തേക്ക് മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടിൽ, നാടകൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: അവസാനമായി നാം എന്ന ചിത്രത്തിനുവേണ്ടി പങ്കജ് ഉദാസും സംഘവും പാടിയ ഗാനം.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിവിടെ സമാപിക്കുന്നു. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 6 മണി. എഫ്എം പ്രധാന വാർത്തകൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കേരളത്തിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി കൂട്ടത്തോടെ പുറത്തേക്ക് പോകുന്ന സാഹചര്യവും അതുവഴി ഉണ്ടാകുന്ന ബ്രെയിൻ ഡ്രെയിനും തടയാൻ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൗരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ ബി ജെ പി സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ 100,000-ൽപരം വോട്ടുകൾക്ക് വിജയിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് സി ബി എസ് ഇ അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 27-നും 28-നുമാണ് അവധി. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺസ് വിജയലക്ഷ്യം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകേളിയിലെ ആദ്യ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. ചിത്രം കിലുക്കാംപെട്ടി. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: കൈതപ്രതിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി MG ശ്രീകുമാർ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം സുന്ദരിക്കാക്ക.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഒ എൻ വി കുറുപ്പും രവീന്ദ്രനും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം ആകാശക്കോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് ചിത്രം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തു നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
1: വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിൻ്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. കൊച്ചിയിൽ പൗരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, MPമാർ, MLAമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.

0: പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് IIT മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. CBSE പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ VB രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി VD സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ VV രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-ന് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
2: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ടത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നട അടയ്ക്കും.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശം.

കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി ഗാനകേളി തുടരുന്നു. ഷെവലിയർ മിഖായിൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ലതാരാജുവും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജെ എം രാജുവും.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: ഒ എൻ വി കുറുപ്പും എസ് പി വെങ്കടേഷും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം നാടോടി എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും.

പാടുന്നു മുറിവേൽക്കുമ്പോൾ വനവീതിയിലെ മുള പാടുകയായി തകിട ധീന്തിരന തകിട ധീന്തിരന ധൃഗിടോം ധൃഗിടോം

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: കോക്കോരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രഭ, കോഴിക്കോട്.
4: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: അപാരത എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇനി. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

0: 103.6 റിയൽ എഫ്എം.
1: ഇപ്പോൾ സമയം 7 മണി. എഫ്എം പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ 100,000+ വോട്ടുകൾക്ക് വിജയിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചുനീക്കുമെന്ന് മേയർ VV രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26 പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും പാലക്കാട് വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12 ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Secretary and I therefore welcome the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
0: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12 ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റ് ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12 ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 100,000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ

0: മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 3,00,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രതൻ യു കേൽക്കർ ചുമതലയേറ്റു.

0: ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലൻഡിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസെലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27നും 28നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. 26നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ഇപ്പോൾ നാടകഗാനങ്ങൾ. നാടകം സർവേക്കല്ല് പാടിയത് എം ജോസഫ്. രചന ONV കുറുപ്പ്, സംഗീതം ദേവരാജൻ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: നാടകം യാഗശാല, പാടിയത് കവിയൂർ പൊന്നമ്മ.

0: ഹാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: നാടകം സൂര്യചന്ദ്രന്മാർ സാക്ഷി, പാടിയത് കെസ്റ്റ്, വത്സല എന്നിവർ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: നാടകം നൂർജഹാൻ, പാടിയത് സെബാസ്റ്റ്യൻ ജോസഫ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: നാടകം പ്രതീക്ഷ, പാടിയത് പുഷ്പവല്ലി.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: നാടകം ഒളിവിലെ ഓർമ്മകൾ പാടിയത് വി ടി മുരളി, പൊന്നമ്മ.

ഈ ഗാനത്തോടുകൂടി നാടകഗാനങ്ങൾ സമാപിക്കുന്നു. ഇപ്പോൾ സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12 പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തര

അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJPക്ക് വിജയം. ദേബാംഗ്ഷു പാണ്ഡെയുടെ ജയം 100,000-ൽപരം വോട്ടിന്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അംഗനവാടിയിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വാർത്ത വന്നതിന് പിന്നാലെ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടറോട് മന്ത്രി ബിന്ദു കൃഷ്ണ റിപ്പോർട്ട് തേടി. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും പാലക്കാട് വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ഇന്നാദ്യം ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുൾക്കിരീടം. ഈ ഗാനത്തിന്റെ രചന ഭാസ്കരൻ, സംഗീതം പ്രദീപ് സിംഗ്.

0: ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
0: മൈ ജി
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഹൃദയം ഒരു ക്ഷേത്രം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: വീണ്ടും യേശുദാസിന്റെ സ്വരം ചിത്രം ഇടവേളയ്ക്ക് ശേഷം. ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

0: സുവർണ മലരുകൾ.
1: അടുത്ത ഗാനം പാടിയത് യേശുദാസ്, ചിത്രം ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല. ഗാനരചന മധു ആലപ്പുഴ, സംഗീതം ആലപ്പി രംഗനാഥ്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: ബിച്ചു തിരുമലയും ശ്യാമും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം കടത്ത് എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് ജാനകിയും ഉണ്ണിമേനോനും.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: തച്ചോളി മരുമകൻ ചന്തു ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.
2: ശ്രീകുമാരൻ തമ്പിയും MK അർജുനനും ചേർന്നിരിക്കുന്ന അടുത്ത ഗാനം ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസ്.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: കടത്തുകാരൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം MS ബാബുരാജ്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: വീണ്ടും യേശുദാസിന്റെ സ്വരം, ചിത്രം ലക്ഷപ്രഭു, ഗാനശില്പികൾ പി ഭാസ്കരൻ, MS ബാബുരാജ്.

ആരവം എന്ന ചിത്രത്തിന് വേണ്ടി അമ്പിളി പാടിയ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയത് കാവാലം നാരായണ പണിക്കർ, ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: തലമുറകളെ പാടിയുണർത്തിയ നാടൻ പാട്ടിന്റെ ദിവ്യരാഗ ശില്പി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായി മലയാളി നാവിൽ ആദ്യം തെളിയുക കെ രാഘവൻ മാസ്റ്ററുടെ പേരാണ്.
0: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്ര

0: കലാകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര.
1: തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു ചിത്രത്തിന്റെ അണിയറയിൽ സന്ധിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടായില്ല. തോപ്പിൽ ബാസി താമസിച്ചിരുന്ന ചെന്നൈ എഗ്മൂറിലെ വിക്ടോറിയ ഹോട്ടലിലെ മുറിയിൽ വെച്ചാണ് ആദ്യം മുഖം കാണുന്നത്. ബലിഷ്ഠമായ കൈകളും വിരിഞ്ഞ നെഞ്ചുമുള്ള ഒരൊത്ത മനുഷ്യൻ, എണ്ണക്കറുപ്പാക്കി മുകളിലേക്ക് ചീകി വെച്ച മുടി, കട്ടിക്കണ്ണട, ചെത്തി മിനുക്കിയ പോലെ വ്യക്തതയുള്ള വടിവുകളും രൂപവും, തെളിഞ്ഞ മുഖം, ചിരിക്കുമ്പോൾ ദിവ്യമായ ഒരു പ്രകാശം, ഹൃദയത്തിൽ ആവാഹിച്ചിരുന്ന സൗന്ദര്യത്തിൻ്റെ സുഗന്ധമത്രയും ചുറ്റുപാടും പ്രസരിപ്പിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ വിശ്വസിക്കാമെന്നും വീൺവാക്ക് പറയില്ലെന്നും തോന്നിപ്പിക്കുന്ന ജനസിൽ ഒരു മനുഷ്യൻ. സംസാരമത്രയും സൗമ്യം, ശുഭവസ്ത്രം, അതും ജുബ്ബ തന്നെ. അത് പതിവാക്കിയിട്ട് അര നൂറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ടാകണം. ഇരുണ്ട ശരീരം, കല്ലുകുളീരം എന്ന ഭാരതരാജയുടെ ഒരു ചിത്രത്തിന് പേരിട്ടത് ഇദ്ദേഹത്തെ മനസ്സിൽ ഓർമ്മിച്ചിട്ടായിരിക്കുമോ എന്ന് സന്ദേഹം തോന്നാം. ഉള്ളാലെ മനസ്സ് നവിച്ച് ആരും കേൾക്കാതെ മൂളിപ്പോയി ശ്യാമസുന്ദര പുഷ്പമേ. ദേവരാജൻ മാസ്റ്ററിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് തലേന്ന് തന്നെ എത്തിയവരുടെ കൂട്ടത്തിൽ പിന്നീട് കെ രാഘവ മാസ്റ്ററെയും കാണാനിടയായി. മാക്ട എന്ന ചലച്ചിത്ര സാങ്കേതിക കലാകാരന്മാരുടെ സംഘടന ആദ്യമായി വിപുലമായ തോതിൽ സംഗീത സംഗമം സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുമ്പോൾ ദേവരാജൻ മാസ്റ്ററാണ് നിർദ്ദേശിച്ചത്. രാഘവൻ മാസ്റ്റർ നേരിൽ പോയി കണ്ട് പറയണം. ദേവരാജൻ മാസ്റ്റർ തന്നെ വഴിയും പറഞ്ഞു തന്നു. തലശ്ശേരിയിൽ തീവണ്ടി ഇറങ്ങി പ്രസിദ്ധമായ ജഗന്നാഥ ക്ഷേത്രത്തിനടുത്ത് ശരവണത്തിലെത്തി രാഘവൻ മാസ്റ്ററെ കണ്ടു. അവാർഡ് ശില്പങ്ങളും ബഹുമതി ഫലകങ്ങളും നിറഞ്ഞ കൊച്ചുമുറിയിൽ ഏറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അടുത്ത് ഇടപഴകുവാൻ പിന്നീടൊരു അവസരമുണ്ടാകുന്നത് മാക്ടയുടെ തന്നെ ഗുരുപൂജ ചടങ്ങിന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ്. അതിനു മുമ്പേ എം ടി പറഞ്ഞ് കൂടുതൽ അറിഞ്ഞിരുന്നു. പി സി കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബിനെയോ ബി ഭാസ്കർ മാസ്റ്ററെയോ കാണാൻ എം ടി കോഴിക്കോട് ആകാശവാണി നിലയത്തിലെത്തുമ്പോൾ ചില്ലുവാതിലൂടെ കാണാവുന്ന മുറിക്കകത്ത് ബലിഷ്ഠങ്ങളായ കൈകൾ ഉയർത്തി ചലിപ്പിച്ച് ആചാനബാഹുവായ ഒരാൾ എന്തെല്ലാമോ കസർത്തഭ്യാസങ്ങൾ കാണിക്കുന്നു. അത് കണ്ട് വിസ്മയപ്പെട്ടിരുന്ന കഥ എം ടി അയവിറക്കുമായിരുന്നു. ആ കസത്ത് സംഗീത സംവിധാനത്തിൻ്റെ സമ്പ്രദായമായിട്ടാണെന്നും ആ ബലിഷ്ഠകായൻ കെ രാഘവൻ മാസ്റ്ററാണെന്നും മനസ്സിലായത് പിന്നീട്. വൈകാതെ അവർ അടുത്ത സുഹൃത്തുക്കളായി. എം ടിയുടെ നിർമാല്യത്തിന് സംഗീതം പകർന്നത് രാഘവൻ മാസ്റ്ററായിരുന്നു. മാസ്റ്ററുടെ ആദ്യ ചിത്രമായ നീലക്കുയിലിൻ്റെ കമ്പോസിംഗ് ആലുവ പുഴയുടെ ഓരത്തുള്ളൊരു തീരത്തായിരുന്നുവെന്ന് ശോഭന പരമേശ്വരൻ നായർ ഓർമ്മിച്ചിട്ടുണ്ട്. പരമോഹനൻ അന്ന് തൃശ്ശൂരിൽ ശോഭന സ്റ്റുഡിയോ നടത്തുന്ന കാലമാണ്. ആത്മസുഹൃത്തുക്കളായ പി ഭാസ്കരനും രാമക്കാരിയട്ടും ആലുവയിലുണ്ട്. വെയിലാറും മുമ്പേ സ്റ്റുഡിയോ വിട്ടിറങ്ങി ചങ്ങാതി ആലുവയ്ക്ക് വണ്ടി കയറും. ഓരോ ദിവസവും ഓരോ പാട്ടിൻ്റെ പുതിയ വിസ്മയാനുഭൂതിയുമായാണ് കവിയും സംഗീത സംവിധായകനും വരവേൽക്കുക. ആ പാട്ടുകൾ ഒന്നൊഴിയാതെ മലയാളി മക്കൾ ഏറ്റുപാടി. ഇന്നും നമ്മളത് ഏറ്റുപാടുന്നു. ഞങ്ങളുടെ കൂടിക്കാഴ്ചയിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവം പോയകാല സ്മൃതികളിൽ നീന്തി തുടിക്കുവാൻ പി ഭാസ്കരൻ മാസ്റ്ററെയും പരമകൊണ്ടനെയും ഒത്തുചേർത്തുകൊണ്ട് സംവിധായകൻ ജി എസ് വിജയന് വേണ്ടി ഞാൻ ഏകോപിപ്പിച്ച ഒരു ടി വി പ്രോഗ്രാമായിരുന്നു. എം ടി കൂടി ആ സ്മൃതിപട്ടത്തിൽ ഉണ്ടാകേണ്ടതുമായിരുന്നു. മറ്റേതോ പ്രോഗ്രാമിൽ മുമ്പേ ചെന്ന് പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. നിർഭാഗ്യമതല്ല, ആ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ ജി എസ് വിജയന് കഴിയാതെ പോയി എന്നുള്ളതാണ്. സംഗീതത്തിന്റെ ദിവ്യപ്രപഞ്ചത്തിൽ എത്തിപ്പെടും മുമ്പുള്ള കെ രാഘവന്റെ പൂർവാശ്രമം ബാല്യ കൗമാര യൗവനങ്ങളിൽ അദ്ദേഹത്തിനായി കരുതി വച്ചിരുന്നത് കണ്ണുനീരിന്റെ ഉപ്പും വെറുതിയുടെ എരിച്ചിലും മാത്രമായിരുന്നു. തലശ്ശേരിയിലെ പാലായിലാണ് ജനനം. നാളൻ നക്ഷത്രവും കുറിച്ചു വെക്കാൻ കാരണവന്മാർ മറന്നപ്പോ കാലം കുഞ്ഞരാഘവന്റെ നിറകയിൽ സ്വർണവരകളാൽ എഴുതി വെച്ചു ആഗ്രഹനാളെന്നും സംഗീത നക്ഷത്രമെന്നും ഇഷ്ടരാഗരാശിയെന്നും. കടലുമായി മല്ലിട്ട് അന്നം തേടുന്ന അച്ഛൻ കൃഷ്ണേട്ടൻ, കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ട അമ്മയും ചേച്ചിമാരും, താരാട്ടുപാടാൻ വൻ കടലും, താലോല സാന്ത്വനമായി നിത്യദാരിദ്ര്യം.

ഉപദ്രവം. എന്നോ ഇടിമിന്നലേറ്റ് കരിയും മുമ്പേ കടലോരത്തെ തെങ്ങോലകൾ പണ്ടുതീർത്ത മർമ്മരശീലുകൾ ഒരു തേങ്ങലിൻ്റെ ഈണത്തിൽ കടൽക്കാറ്റ് കൊണ്ടുവന്ന് കുഞ്ഞു രാഘവൻ്റെ കാതിൽ ഓതിക്കൊടുത്തു. അത് മറയാതെ മായാതെ ആത്മാവിൽ ഇറ്റി നിന്നു. പാടിപ്പതിഞ്ഞ പാട്ടുകൾ ഏറ്റുമൂളാൻ അന്ന് കൊട്ടകകളിൽ കോളാമ്പി പാട്ടില്ല. കാതിലെത്തിക്കാൻ അന്നാട്ടിൽ റേഡിയോ പ്രചാരത്തിലെത്തിയിട്ടുമില്ലായിരുന്നു. പാടിപ്പകർന്ന തലമുറകൾ കൈമാറിയ നാടൻ ശീലുകൾ രാഘവന് അമൃതായി. അക്കൂട്ടത്തിൽ ആരെല്ലാമോ പാടി, എവിടെ നിന്നോ അലയടിച്ച് ആത്മാവിലേറ്റ് മൂളിപ്പടിച്ച അർദ്ധശാസ്ത്രീയ ഗീതികൾ അവ കൂടിയായപ്പോൾ രാഘവന്റെ മനസ്സ് അവാച്യമായ അവ്യാഖ്യേയമായ ഒരനുഭൂതിക്ക് അടിമപ്പെടുകയായിരുന്നു. ജനനം തൊട്ട് മരണം വരെയുള്ള അനുഷ്ഠാനങ്ങൾക്ക് അകമ്പടിയും അനുബന്ധവുമായി അരയ സമുദായം പാടിപ്പോന്ന ശീലുകൾ ആ ഭൂപ്രദേശത്തിന്റെ സംസ്കൃതിയിലെ നിറവായിരുന്നു. കൃഷ്ണൻചേട്ടൻ, രാഘവന്റെ അച്ഛൻ, കടല് വിട്ട് കരയിലുള്ള നേരങ്ങളിൽ അനുഷ്ഠാന ഗായക സംഘത്തിലെ തലപ്പാട്ടുകാരനായിരുന്നത് രാഘവന് അനുഗ്രഹമായി. കൂട്ടത്തിൽ പാടാൻ കുഞ്ചു രാഘവനും കൂടി. പിന്നീട് മലയാള തനിമയുടെ നിറന്തേനിൽ ചാലിച്ച് രാഘവൻ മാസ്റ്റർ പകർന്നു നിന്ന അനശ്വര ഗാനങ്ങളിലെ നാടൻ നിറവ് കൃഷ്ണേട്ടനോടൊപ്പം ക്ഷേത്രാങ്കണങ്ങളിലും തെയ്യം തറ നിഴൽവെട്ടത്തും നന്ദുണിത്താളത്തിലും ഏറ്റുപാടിയ രാവുകൾ പകർന്നു തെളിച്ചു കൊടുത്തതാണ്. അനുഷ്ഠാന രീതികൾക്കൊപ്പം മാപ്പിളപ്പാട്ടും വടക്കൻ പാട്ടും ഗസലുകളും മിന്നി നിന്ന രാവുകൾ തലശ്ശേരി മണ്ണിന് സ്വന്തമായിരുന്നത് രാഘവനിലെ സംഗീതാർത്ഥിയുടെ മനസ്സിൽ അധിക പ്രകാശമായി. അതിരുകളില്ലാത്ത സംഗീതം രാഘവ മനസ്സിൽ കത്തിപ്പടർന്നു കയറുകയായിരുന്നു. ബ്രണ്ണൻ ഹൈസ്കൂളിൽ തേർഡ് ഫോറം വരെയുള്ള പഠിപ്പേ രാഘവന് കിട്ടിയുള്ളൂ. സംഗീതത്തോടൊപ്പം ഫുട്ബോളും കളരിമുറകളും കൗമാരനാളുകളിൽ വികൃതിയും കുസൃതിയും വിളഞ്ഞാടിയ മനസ്സിൽ ഇടത്തട്ടുകളായി. അമ്മാവനായ കറുപ്പൻ്റെയും ഗുരുവായ സുബ്രഹ്മണ്യരുടെയും അനുഗ്രഹമാണ് പി എസ് നാരായണയ്യരുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീത പഠനത്തിനുള്ള വഴി തെളിച്ചത്. അമ്മാവൻ്റെ ഹാർമോണിയത്തിൽ നേരത്തെ നേടിയിരുന്ന പരിചയം മൂലധനമാക്കി ചവിട്ട് നാടകങ്ങൾക്ക് ഹാർമോണിയം വായിച്ചും വായ്പാട്ട് പാടിയും സമ്പാദിക്കുന്ന ചില്ലറ തുട്ടുകൾ കൊണ്ട് വേണ്ടിയിരുന്നു ഗുരുവിന് ഫീസ് കൊടുക്കാൻ. ഫുട്ബോൾ കളിയെ കാണിച്ച മിടുക്ക് മനസ്സിൽ കണ്ട് കസിനായിരുന്ന കരുണാകരൻ രാഘവനെ മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പിൻബലത്തിൽ നല്ലൊരു ജോലിയും ഏർപ്പെടുത്തി കൊടുത്തെങ്കിലും അതിലൊന്നും മനസ്സുറക്കാതെ രാഘവൻ സംഗീതത്തിൻ്റെ വിളികേട്ട് വഴുതി മാറി കറങ്ങി കറങ്ങി ഒടുവിൽ മദ്രാശിയിലെത്തി. കുറച്ചു നാൾ അലഞ്ഞുവെങ്കിലും ഏറെ വൈകാതെ ആകാശവാണിയുടെ മദ്രാശി നിലയത്തിൽ വല്ലപ്പോഴും റെക്കോർഡിങ്ങിന് ഊഴം കിട്ടുന്ന ശാസ്ത്രീയ സംഗീതക്കാരനായി. പ്രക്ഷേപണ കലയിലെ തേജസ്വിയായ ജി പി ശക്തിധരൻ നായരുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായതോടെ രാഘവൻ മാഷ് നിലയ ജീവനക്കാരനായി. മദ്രാശിയിൽ തുടങ്ങി ഡൽഹി വഴി കോഴിക്കോട്ടേക്ക്. തലശ്ശേരിക്കാരിയായ യശോദയെ കറാച്ചിയിൽ ചെന്ന് വധുവാക്കിയ വമ്പ് ഡൽഹി വാസക്കാലത്തെ മറ്റൊരു വിശേഷം. 37 വർഷത്തിന് ശേഷം 1976 രാഘവൻ മാഷ് ആകാശവാണിയിൽ നിന്നും വിരമിച്ചത്. അക്കാലത്തിനുള്ളിൽ സ്വാധീനമായും പ്രചോദനമായും സൗഹൃദമായും കടന്നു വന്ന എത്രയെത്ര അനുഗ്രഹ സാന്നിധ്യങ്ങൾ. പി ഭാസ്കരൻ, എം ടി, തിക്കൊടിയൻ, ഉറൂബ്, അക്കിത്തം, കക്കാട്, അവർ വഴി നേടിയെത്തിയ സിനിമകൾ, നാടകങ്ങൾ, യശസ്സ്, അംഗീകാരം, എല്ലാത്തിനും നിമിത്തമായ ആകാശവാണി തന്നെ കുറെ കാലം അവസരങ്ങൾക്ക് നേരെ വാതിൽ കൊട്ടിയടക്കുകയും ചെയ്തത് അതിൻ്റെ പൂർവ്വകഥ. ആകാശവാണിക്ക് പുറത്ത് സംഗീത സംബന്ധമായ ജോലികൾ ചെയ്യുന്നതിന് വിലക്കുകൾ നിരന്നപ്പോൾ രഘുനാഥ്, ലില്ലി, മോളി തുടങ്ങിയ പേരുകളിലായി കുറച്ചു നാൾ കർമ്മം. നീലക്കുയിലിന് ശേഷമുള്ള കാലം മലയാള സിനിമാ സംഗീതം രാഘവൻ മാസ്റ്ററുടെ കൂടെ കാലമായിരുന്നു. നാടൻ ശീലുകളും അർദ്ധശാസ്ത്രീയ ഗാനങ്ങളും അനർഗളമാ സ്രോതസ്സിൽ നിന്നും ഒഴുകി വിഷാദമത്രയും ഇരമ്പി അന്തർദമനികളിൽ ത്രസിച്ചു നിൽക്കുകയും എല്ലാം ഉള്ളിലൊതുക്കി പതിഞ്ഞ വിലാപസ്തുതിയിൽ വിഷാദത്തിനും മധുരം ചാർത്തി മാസ്റ്റർ പാടിയ പാട്ടുകൾ കാലത്തെ അതിജീവിക്കുന്ന അമൂല്യ സൃഷ്ടികളായി. ഇളയരാജ രണ്ട് പേരെ മാത്രമേ മാസ്റ്റർ എന്ന് വിളിച്ചിട്ടുള്ളൂ. ഒന്ന് ഗുരു കൂടിയായ ദേവരാജൻ മാസ്റ്റർ, മറ്റൊന്ന് രാഘവൻ മാസ്റ്റർ. രാജ പറയുമായിരുന്നു, മാസ്റ്റർ എന്നാൽ അത് മാസ്റ്റർതാൻ. രാഘവൻ മാസ്റ്ററുടെ പ്രശസ്ത ഗാനമായ കായലരികത്ത് വലയറിഞ്ഞപ്പോൾ മാസ്റ്റർ തന്നെയാണ് സിനിമയിലും പാടുന്നത്. സംഗീത സംവിധാനവും ഗാനാലാപനവും മാസ്റ്റർ തന്നെ. അതൊരു കാലഘട്ടം മുഴുവൻ മലയാളി ഏറ്റുപാടിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എവിടെ നിന്നും എങ്കിലും ഒഴുകിയെത്തും.

0: ഒന്ന് കാറ്റിൽ ആ പാട്ടിന്റെ അലകൾ വന്നാൽ ഒരു നിമിഷം ഗൃഹാതുരത്വത്തിന്റെ ഊഞ്ഞാലിൽ നിന്ന് ഉയരാടാതെ സംഗീത സാന്ദ്രമായ ഒരു മനസ്സിനോട് ആഭിമുഖ്യമുള്ള ഒരാൾക്ക് കടന്നു പോകാനാവില്ല. ആ പാട്ട് രാജ പല വിധത്തിലും പാടും. ഏത് വിധത്തിൽ പാടിയാലും ആ പാട്ടിന്റെ അളവ് കൃത്യ കൃത്യമായി ഒരക്ഷരം പോലും ചേരാതെ വരില്ല എന്നുള്ളത് ഇളയരാജ ഈ ഗുരുസ്ഥാനീയന് നൽകുന്ന ഏറ്റവും വലിയ പ്രണാമം. സംഗീത സംവിധാന രംഗത്ത് ഒരു പാഠപുസ്തകമായാണ് ഇളയരാജ ആ ഗാനം ചുണ്ടിലേറ്റുന്നത്. അദ്ദേഹം അതെപ്പോഴും പറയാറുമുണ്ട്. ഉത്തരായനത്തിലെ ഹൃദയത്തിൻ രോമാഞ്ചം എന്ന് തുടങ്ങുന്ന പാട്ട് കേട്ടപ്പോൾ ഞാൻ ആദ്യം ധരിച്ചത് അത് അരവിന്ദൻ തന്നെ പാടിയതാണെന്നാണ്. സാന്ദ്രലയങ്ങളിൽ അരവിന്ദന്റെ ആത്മഭാവങ്ങളോട് അത്ര അടുത്ത് നിന്നിരുന്നു ആ ഗാനം. ഭാസ്കർ മാസ്റ്റർ സ്വന്തം പരിചയത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിരുന്നത് രാഘവൻ മാസ്റ്ററുടെ അറിയപ്പെടുന്ന ഗാനങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരുന്നു പുറത്തറിയപ്പെടാതെ ആകാശവാണിയിൽ അപ്പോഴപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ പല ഗാനങ്ങളും എന്നാണ്. അത് രേഖപ്പെടുത്തി വെക്കാൻ ആരും മെനക്കെട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ സംസ്കൃതിയുടെ നിർഭാഗ്യം എന്ന് മാത്രമേ പറയാനാകൂ. കർമ്മ തേജസ്വിയായിരുന്നു അന്ത്യനാളുകളിലും മാസ്റ്റർ. ആ മനസ്സിൽ എന്നും സംഗീത വർഷമായിരുന്നു. സമയതീരത്തിനപ്പുറത്തേക്ക് കാലം മഞ്ചലിലേറ്റി കൊണ്ടുപോയതിൽ പിന്നെയും മലയാളിയുടെ കാതിൽ ഈറ്റി തേമ്പി നില തുടരുന്നു ആ അഭൗമ സംഗീത മാധുരി. സംഗീതത്തിന് അല്ലെങ്കിലും എവിടെയാണ് വിരാമം? സുകൃതം സ്മര.
1: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
2: ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
3: മഴയത്തും അലക്കി ഉണക്കാം,
2: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
3: ശുദ്ധജലം കുടിക്കാം.
2: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
3: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: പഴയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: 103.6 റിയൽ എഫ്എം.
3: അപൂർണം ഖാൻകാവിൽ എഴുതി അവതരിപ്പിച്ച ഈ നാടകത്തിൽ പങ്കെടുത്തവർ കെ രാധിക, രാജൻ കെ നായർ, കെ എ കൊടുങ്ങല്ലൂർ, ഖാൻകാവിൽ. അപൂർണം.
4: ദാ ഇവിടെ എഴുതാ അങ്കിൾ, പരശുരാമനോട് തോ. ദാ ഇപ്പൊ വരാം മമ്മി. ഈ മമ്മിക്ക് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. ആ എങ്കിൽ പറ, പരശുരാമനോട് തോറ്റ
5: കടൽ.
4: കടൽ, പരശുരാമനോട് തോറ്റ കടൽ. തിര ഇത് മായ്ക്കുന്ന ഉറപ്പാ?
5: ഉറപ്പാ.

0: ആ മോളെ നോക്ക്, തിര പാഞ്ഞു വരുന്നത് കണ്ടോ?
1: മുഴുവനും വായിച്ചോട്ടോ. അല്ലല്ല, അങ്കിൾ എന്തായി കാണിക്കണേ? വളപ്പെട്ടുകൾ പേർക്ക് അടുക്കി വെക്കേ. അയ്യയ്യേ, ഈ അങ്കിൾ കുട്ടികളെക്കാളും കഷ്ടാണ് കേട്ടോ. ഇതെന്തിനാണ് അങ്കിൾ?
0: ഇത് വെറുതെ. മോൾക്ക് വളപ്പൊട്ടുകൾ ഇഷ്ടല്ലേ?
1: ഈ അങ്കിളിന് ഒന്നും അറിയില്ല. പൊട്ടിയ വളകൾ ആർക്കാ വേണ്ടേ? എനിക്ക് പൊട്ടാത്ത വളകളാ ഇഷ്ടം.
0: വലിയ ഇഷ്ടാ.
1: ആ, മമ്മിക്കും ഇഷ്ടാ.
0: എങ്കിൽ അങ്കിൾ നാളെ വരുമ്പോ മോൾക്ക്

0: ഇല്ലല്ലോ.
1: പടവും വരയ്ക്കാം.
0: നല്ല അങ്കിൾ. ആദ്യമൊക്കെ എനിക്ക് അങ്കിൾ വലിയ പേടിയായിരുന്നു കേട്ടോ.
1: പേടിയോ? എന്തിന്?
0: ഈ താടിയും മുടിയൊക്കെ ഇങ്ങനെ നീട്ടിട്ടേ പന്ന. അങ്കിൾ എന്തിനാ ദിവസം ഈ കടപ്പുറത്ത് വരുന്നത്?
1: മോൾ എന്തിനാ വരുന്നത്?
0: മമ്മീന്റെ അടിയും വരുന്നോണ്ട്. അങ്കിൾ വരുന്നതോ?
1: രശ്മി, അനുവദിക്കപ്പെട്ട കാലത്തിന്റെ ദശാസന്ധിയിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ നിന്റെ സങ്കേതം തേടി, സാമീപ്യം തേടി നിന്റെ നഗരത്തിൽ ഒരിക്കൽ ഞാൻ വരും, യാത്ര പറയാനും നിന്റെ യാത്രാമൊഴി കേൾക്കാനും.
0: അങ്കിൾ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ?
1: ആ, എന്നും വൈകുന്നേരം ഈ കടപ്പുറത്ത് വരുന്ന എന്തിനാണെന്നല്ലേ? അസ്തമയം കാണാൻ, പിന്നെ മോളെ
0: കാണാനും. ഈ മമ്മി തുടങ്ങി അമ്മു അമ്മു അമ്മുന്ന്. ഞാൻ അങ്കിളിന്റെ അടുത്ത് വരുന്ന മമ്മിക്ക് തീരെ ഇഷ്ടമല്ല. എന്താ അങ്കിൾ മമ്മി ഇങ്ങനെ?
2: ദിനകർ, വരുംകാല ദിനങ്ങളിൽ എന്നെങ്കിലും കണ്ടുമുട്ടാനിടവെന്നാൽ അന്ന് ഞാനൊരു ഭാര്യയാണെങ്കിൽ പരിചയം ഭാവിച്ചൊന്ന് ചിരിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല.
1: മോളെന്താ ചോദിച്ചത്?
0: ഓ, വല്ലാത്തൊരു അങ്കിൾ തന്നെ. ചെയ്തി കേൾക്കില്ലേ അങ്കിളിന്? ഞാൻ അങ്കിളിന്റെ അടുത്ത് വരുന്നത് മമ്മിക്ക് ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന്.
1: അത് ഞാനെങ്ങനെ അറിയും? ആട്ടെ, മോൾ അങ്കിളിന്റെ അടുത്ത് വരുന്നത് ഡാഡിക്ക് ഇഷ്ടമാണോ?
0: ഡാഡിക്ക് ഇഷ്ടം. അതിലേ ഡാഡി വിളിക്കാത്തേ. അങ്കിൾ നോക്ക്, ഡാഡി ഇങ്ങോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ?
3: തുറന്നു പറഞ്ഞോളൂ, മടിക്കണ്ട.
2: എനിക്കുണ്ടായിരുന്ന ഒരു നല്ല സുഹൃത്ത് മാത്രമാണ് അയാൾ. ആയിരങ്ങളിൽ ഒരുവൻ.
3: ആയിരങ്ങളിൽ ഒരുവൻ, ആ വിശേഷണം അയാൾക്ക് ചേരുമോ?
2: അതെ, നല്ല സുഹൃത്തുക്കളിൽ ഒരാൾ മാത്രം. അയാളെ ഈ കടപ്പുറത്ത് കണ്ടത് യാദൃശ്ചികമാകാം.
3: മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നു.
2: ഐ ഡോ ബിലീവ്.
3: ഐ ഡോ ബിലീവ്. രശ്മി, ഞാൻ നിന്റെ സംശയിക്കാത്ത ഭർത്താവാണ്. നീ പറഞ്ഞതിലപ്പുറമൊന്നും ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. എന്നിട്ടും
2: മുഴുവൻ പറഞ്ഞില്ല എന്ന് അല്ലേ?
3: അതെ.
2: പറയേണ്ടതൊക്കെ ചോദിക്കാതെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
3: നോ. എങ്കിൽ അയാളെ കാണുമ്പോഴൊക്കെ നീ ഇങ്ങനെ അസ്വസ്ഥയാവില്ല.
2: ഞാൻ ആ ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. എന്റെ കൂടെ ഇരിക്കുന്ന നിങ്ങളെ മറ്റൊരു ചെറുപ്പക്കാരി പതിവായി കാണാൻ വന്നാൽ എന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്കെന്ത് തോന്നും?
3: എനിക്കൊന്നും തോന്നില്ല. വീട്ടില് അതിഥികൾ വരുമ്പോ അവരെ ഷോക്കേസിലെ കൗതുക വസ്തുക്കൾ കാണിക്കുമ്പോഴുണ്ടാവുന്ന അതേ സന്തോഷത്തോടെ എന്റെ മനസ്സിലെ കൗതുകമുള്ള ഓർമ്മകളെ എനിക്ക് നിന്റെ മുമ്പിൽ പൊടി തുടച്ചു വെക്കാൻ കഴിയും. പക്ഷേ അവസരമുണ്ടായില്ല. ഇത് നിന്റെ അവസരമാണ്. സോ ടെൽ മീ, അയാളെ കുറിച്ച് കൂടുതൽ പറയൂ.
2: ദിനകർ, ദിനകർ, ഇന്നെന്റെ 21-ാം ജന്മദിനം.
3: ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.
2: താങ്ക് യു. പക്ഷേ വേറൊരു വിശേഷം കൂടി, എന്റെ വിവാഹം നിശ്ചയിച്ചു.
1: ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ആളെങ്ങനെ?
2: നോ ഐഡിയ. പുറം മാത്രം കണ്ടു, കൊള്ളാം.
1: ഓഹോ,
2: അകം പെട്ടെന്ന് കാണാനൊക്കില്ലല്ലോ.
1: ശരിയാണ്.
2: നിനക്ക് ദുഃഖം തോന്നുന്നുണ്ടോ?
1: വൈ,
2: ഞാൻ പോകുന്നത്. നിനക്കിനി ഇണങ്ങാനും പിണങ്ങാനും ചായക്കൂട്ടുകളെ കുറിച്ച് സംസാരിക്കാനും വഴക്കടിക്കാനും ആരാ ഉള്ളത്?
1: നീ ഭാര്യയാകുന്നത് കൊണ്ട് എന്റെ സുഹൃത്തല്ലാതാകുന്നില്ലല്ലോ.
2: എന്തോ, അതെ, കാലത്തിനോട് ചോദിക്കണം. എനിക്ക് ദുഃഖമുണ്ട് ദിനകർ.
1: രശ്മി പറയുന്നത്?
2: നിന്നെ പോലെ ദീർഘനേരം എന്റെ സിത്താർ കേട്ടിരിക്കുകയും എന്റെ പാലറ്റിൽ ചായം ചാലിച്ചു തരികയും ചെയ്യുന്ന ആളായിരിക്കുമോ അയാൾ? അത് ഓർത്തിട്ട്.
3: രശ്മി ആലോചിക്കുന്ന എന്താണെന്ന് ഞാൻ പറയട്ടെ. എനിക്ക് അജ്ഞാതനും നിനക്ക് പരിചിതനുമായ ആ ചെറുപ്പക്കാരനെ കുറിച്ച് തന്നെ.
2: അല്ല.
3: അതെ, രശ്മി, പറയാൻ മടിക്കണ്ട. വിവാഹത്തിന് മുമ്പ് നിനക്കുണ്ടായിരുന്ന ബന്ധത്തിലെ നായകനായിരുന്നു അയാളെങ്കിൽ പോലും എനിക്കൊന്നുമില്ല. അയാൾ വരുന്നത് നിന്നെ കാണാനാണെന്ന് എനിക്കറിയാം. അയാൾക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ട്, നിനക്ക് അയാളോട്. പക്ഷേ എന്റെ സാന്നിധ്യത്തിൽ നിനക്കതിന് കഴിയുന്നില്ല.
2: അല്ലേയല്ല, അതല്ല.
3: അതെ,
2: അതല്ല.
3: ഐ നോ. എനിക്ക് അയാളോട് സ്നേഹം തോന്നുന്നു, സഹതാപവും. അതുകൊണ്ട് നിനക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയെങ്കിലും നീ അയാളെ കാണൂ. അയാൾക്കൊന്ന് മുഖം കൊടുക്കൂ, സംസാരിക്കൂ.
2: ഇല്ല, എനിക്കതിന് കഴിയില്ല.
3: ചോദിക്കട്ടെ, നീ തനിച്ചിരിക്കുമ്പോഴാണ് അയാൾ വന്നിരുന്നെങ്കിലോ? നീ പറയാനുള്ളത് പറയുകയും കേൾക്കാനുള്ളത് കേൾക്കുകയും ചെയ്യുമായിരുന്നില്ലേ?
2: എന്തോ

0: എനിക്കറിഞ്ഞുകൂടാ.
1: തെറ്റാണെന്ന് എനിക്ക് തോന്നാത്തത് ചെയ്യാനേ ഞാൻ പറഞ്ഞുള്ളൂ. ആ നിന്നിൽ നിന്ന് കിട്ടാത്തത് നമ്മുടെ മോളിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അവളെയെങ്കിലും വിലക്കാതിരിക്കൂ. ആ നോക്കൂ, അവർ വളരെയധികം അടുത്ത് കഴിഞ്ഞു. അയാളത് അവളെ എടുത്ത് അമ്മാനമാണ്.
2: ഇനി മോള് പോയിക്കാ. പിന്നൊരു കാര്യം, ഇനി മമ്മി വരണ്ടെന്ന് പറഞ്ഞാൽ മോള് വരരുത് കേട്ടോ.
0: ഞാൻ വരും. ആ അങ്കിൾ വരണ്ടെന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. എന്റെ പടം വരച്ച് തരാതിരിക്കാനല്ലേ?
2: അല്ല മോളെ.
0: എങ്കിൽ പറ അങ്കിൾ, എപ്പോഴാ എന്റെ പടം വരയ്ക്കുക?
3: ദിനകർ, എപ്പോഴാ എന്റെ പടം വരയ്ക്കുക?
2: നിന്നെ ചിത്രീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ നിന്റെ വ്യാഖ്യാതാവ് മാത്രം.
0: എന്തുകൊണ്ട് കഴിയില്ല?
3: ദിനകരന്റെ ദുഃഖവും സന്തോഷവും അല്ലേ ഞാൻ?
2: അത് പകർത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ ഞാൻ പരാജയപ്പെട്ടു. എന്റെ ക്യാൻവാസിൽ നീ പൂർത്തിയാവാതെ നിൽക്കുന്നു.
3: ആ ക്യാൻവാസ് പൂർണ്ണമാക്കാൻ ദിനകരന് കഴിയില്ലേ? എന്നെങ്കിലും
2: കാലം ചലനമറ്റ പക്ഷിയെ പോലെ നിശ്ചലമായി കിടന്നാൽ മാത്രം.
0: ദിനകർ, നീ പറയുന്നത്?
2: That is what the doctor told me.
0: ദിനകർ, what do you mean?
2: Take it easy. വൈദ്യശാസ്ത്രം എന്റെ ജീവിതത്തിന് അവധി പറഞ്ഞിരിക്കുന്ന രശ്മി. Few more years. That's what the doctor told me. Take it easy. നിനക്ക് ഞാൻ നല്ലൊരു പുരുഷനായിരുന്നു. നിനക്കത് കിട്ടും. കറുത്ത ചന്ദ്രനെ സ്വപ്നം കാണാനുള്ള രാത്രികൾ എനിക്ക് മാത്രം വിട്ടേച്ച് നീ വെണ്ണിലാവിന്റെ പ്രപഞ്ചത്തിലേക്ക് പറന്നുപോകൂ. ഒരിക്കൽ ഞാൻ വരും, നിന്റെ സങ്കേതവും സാമീപ്യവും തേടി, യാത്രാമൊഴി പറയാനും മറുമൊഴി കേൾക്കാനും.
3: യാത്ര പറയുന്ന ഈ വഴിമുഖത്ത് ഞാനും വരും. ദിനകരന്റെ സാന്നിധ്യമുണ്ടായിരുന്ന ഈ മേഫ്ലവർ ചുവട്ടിൽ അല്പം നേരം ഇരിക്കാൻ, ഇരുന്നോർത്ത് കരഞ്ഞ് തിരിച്ചു പോകാൻ. നാം പിരിയുന്ന ഈ വഴിമുഖമായിരിക്കും എന്റെ ബദരീനാഥം, എന്റെ തീർത്ഥസ്ഥലി. ഗുഡ് ബൈ ദിനകർ, ഗുഡ് ബൈ. അങ്കിൾ എന്താ ആലോചിക്കുന്നത്?
2: ഒന്നുമില്ല. അതാ നോക്ക്, മോള് അസ്തമയം കണ്ടോ?
0: ഇപ്പൊ കഴിയും അല്ലേ?
2: ഇനി അധിക സമയമില്ല.
4: അമ്മൂ, വേഗം വരൂ മോളെ.
0: ദാ വരുന്നു മമ്മി.
2: ആ ഇനി നിന്നാൽ അമ്മ വഴക്കിടും. മോള് പോയിക്കോ.
0: നാളെ വരാട്ടോ. ഗുഡ് നൈറ്റ്.
4: നാളെ പടം കൊണ്ടുവരാൻ മറക്കരുത് ട്ടോ.
2: അവരതാ പോകുന്നു. ഇനി വരുമായിരിക്കുമോ എന്തോ. അവസാനം പറയാതെയും കേൾക്കാതെയും എനിക്കും പോകേണ്ടി വരുമോ? കടലിന്റെ വിക്ഷുബ്ധതയിൽ ഒരു ചുഴിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന മനസ്സിൽ ഒരുപിടി വർണ്ണ തൂവലുകൾ ഈ കുട്ടിയും പൊളിച്ചിട്ടിരിക്കുന്നു. എന്റെ കാൽക്കീഴെ ഇതാ ഈ തീരം വലിയുന്നു. ഇരുൾ പരക്കുകയായി. തിരകളെ മാത്രം തനിച്ചാക്കി ഞാനും പോട്ടെ.

0: Woman is a cat. She can hug to those strokes her.
1: മണി പന്ത്രണ്ടായിട്ടും വായന നിർത്തിയില്ലല്ലേ?
0: ഇല്ല, ഉറക്കം വരുന്നില്ല.
1: വരില്ല. വായിക്കേണ്ട വരികൾ തന്നെ നീ ഇപ്പോൾ വായിച്ചു. താലോലിക്കുന്നവരെ അള്ളിപ്പിടിക്കുന്ന പൂച്ചയാണ് സ്ത്രീ എന്ന്. അതുകൊണ്ടാണ് നിനക്കെന്നോട് പൊരുത്തപ്പെട്ടു പോവാൻ കഴിയുന്നത്. ദിനകരന്റെയും നിന്റെയും താല്പര്യങ്ങൾ ഒന്നായിരുന്നു. പക്ഷേ എന്റെയും നിന്റെയും
0: പക്ഷേ ഒരിക്കലും ഞാൻ പരാതി പറഞ്ഞിട്ടില്ലല്ലോ.
1: നീയൊരു പരാതി പറയുന്ന ഭാര്യയായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ട്.
0: നിങ്ങളൊരു സംശയിക്കുന്ന ഭർത്താവായിരുന്നെങ്കിൽ എന്ന് ഞാനും
1: എങ്കിൽ
0: പരാതികളും സംശയങ്ങളും ഉണ്ടാക്കുന്ന സംഘർഷത്തിൽ നമ്മുടെ പുതപ്പുകൾ വലിച്ചു മാറ്റാൻ കഴിയുമായിരുന്നു.
1: രശ്മി, ഈ പുതപ്പുകൾ

0: ആവശ്യമാണ്. നിന്റെ ഇഷ്ടത്തെക്കാൾ നിന്റെ അച്ഛന്റെ ഇഷ്ടമായിരുന്നു നമ്മുടെ വിവാഹം, അല്ലേ?
1: ശരിയാണ്.
0: നിന്റെ താല്പര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു ഭർത്താവാണ് ഞാനെന്ന് നിനക്കറിയാമായിരുന്നു, അല്ലേ?
1: ഭർത്താവായി വരുന്ന പുരുഷന്റെ രീതികളുമായി യോജിച്ചു പോകാൻ ശീലിക്കാമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു.
0: നിനക്കതിന് കഴിഞ്ഞു.
1: നിങ്ങൾക്കും കഴിയേണ്ടതായിരുന്നു.
0: ശ്രമിക്കില്ല.
1: പുരുഷന്റെ ഗർവ്.
0: യു മീൻ
1: യു കാൺ കൺസൈൽ വിത്ത് വിമൺ. സ്ത്രീ പുരുഷന്റെ താല്പര്യങ്ങൾക്കിണങ്ങിയല്ലാതെ പുരുഷൻ സ്ത്രീയുടെ താല്പര്യങ്ങൾക്കിണങ്ങി ജീവിക്കാൻ ശ്രമിക്കാറില്ലെന്ന്.
0: ഐനോ നിന്റെ സിത്താർനാഥത്തെക്കാൾ എനിക്കിഷ്ടം എന്റെ തടിയറപ്പ് കമ്പനിയിലെ ഈർച്ചവാളുകളുടെ ശബ്ദമാണ്.
1: എന്റെ ബ്രഷിൽ ചായം പുരണ്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു.
0: മുറിയിൽ തനിച്ചിരുന്ന് ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിന്നെ മഴയില്ലാത്ത സായാഹ്നങ്ങളിൽ മോട്ടോർ ബൈക്കിന്റെ പുറകിലിരുത്തി നഗരപ്രദക്ഷിണം നടത്താനായിരുന്നു എനിക്കിഷ്ടം.
1: നിങ്ങൾ ഒരുമിയിരിക്കുമ്പോഴും നാം തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? പറ്റിയ കമ്പനിയല്ല ഞാനെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? കാറിൽ മടിയിലിരുത്തിയ പോമറേനിയൻ പട്ടിയുടെ കുഞ്ചു രോമങ്ങൾ തടവി താലോലിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് പകരം വിവാഹം ചെയ്തിരുന്നെങ്കിൽ എന്നൊരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചു പോയിട്ടില്ലേ?
0: ശരിയാണ്. എനിക്ക് പകരം ദിനകർ ആയിരുന്നെങ്കിൽ എന്ന് നിനക്ക് തോന്നുന്നത് പോലെ. ആ നമ്മൾ അറിയാതെ നമ്മുടെ ആവരണങ്ങൾ അഴിഞ്ഞു പോകുന്നു. അത് അഴിയരുത്. ബിക്കോസ് ലൈഫ് ഈസ് എൻ അഡ്ജസ്റ്റ്മെന്റ്.
2: പരശുരാമനോട് തോറ്റ കടൽ. അയ്യോ ഞാനിപ്പൊ വീഴും.
1: എന്തോ ഉറക്കിപ്പിച്ചു പറയുന്നു.
0: എന്താ
2: ഡാഡി?
0: മോള് സ്വപ്നം കണ്ടോ?
2: നല്ലൊരു സ്വപ്നം.
1: ലൈറ്റ് അണയ്ക്കൂ, ഉറങ്ങാം.
0: ലൈറ്റ് അണയ്ക്കാം, പക്ഷേ നിനക്ക് ഉറക്കം വരില്ല.
2: മമ്മി, എത്ര ദിവസമായി മമ്മി ബീച്ചിൽ പോയിട്ട്? ഇന്ന് പോകാം.
1: വേണ്ട,
2: ഇനി നമ്മൾ ഒരിക്കലും ബീച്ചിൽ പോകില്ലേ.
1: അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ?
2: ഡാഡി പറഞ്ഞിട്ടുണ്ട് ഇന്ന് കൊണ്ടുപോകുന്നു. ഞാൻ ഡാഡിയുടെ കൂടെ പോകുമല്ലോ.
3: ഹലോ.
1: ഹലോ, ആരാ
3: ഈ ശബ്ദം? നിനക്ക് പരിചയമില്ലേ?
1: ആരാണ്?
3: നീ കാതോർക്കാറുണ്ടായിരുന്ന ഈ ശബ്ദം മറന്നു.
1: നിങ്ങൾക്ക് നമ്പർ തെറ്റിയെന്ന് തോന്നുന്നു.
3: തെറ്റിയില്ല. ഞാൻ ദിനകർ.
1: ദിനകർ?
3: അതെ, ദിനകർ. ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. നിന്റെ ഭർത്താവ് ഇഷ്ടപ്പെടുമെങ്കിൽ നിന്നെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. രശ്മി, കാണാൻ കഴിയുമോ? ഹലോ, ഹലോ രശ്മി, രശ്മി, ഹലോ, ഹലോ.
1: ഇത് രശ്മി അല്ല.
2: മമ്മി കള്ളം
1: പറയണൊക്കെ.
0: രശ്മി, നീ എന്തിനാ മോളെ ശകാരിക്കുന്നത്?
2: നോക്ക് ഡാഡി, ആരോ ഫോണിൽ സംസാരിച്ചപ്പം ഈ മമ്മി പറഞ്ഞു മമ്മിയല്ലെന്ന്. ഞാൻ പറഞ്ഞു മമ്മി കള്ളം പറയുന്നു. മമ്മി എന്നെ ചീത്ത പറഞ്ഞു. മമ്മി എന്താ ഫോൺ എടുക്കാത്തെ? ഡാഡി എടുക്കുന്നില്ലേ? ആരെടുക്കുന്നില്ലെങ്കിൽ ഞാൻ എടുക്കാം.
0: മോളെടുക്കാം.
1: ആരും എടുക്കണ്ട. മോൾ ആ റിസീവർ മാറ്റിവെച്ചേക്കേ.

0: മമ്മി അങ്കിൾ വന്നു, അങ്കിൾ വന്നു. അങ്കിൾ ഡാഡി ഇവിടെ ഇല്ല, മമ്മി ഉള്ളു. നിങ്ങൾ ബീച്ച് പറയുന്നത് മമ്മിക്ക് ഇഷ്ടമല്ല. എന്താ ഇതെന്താ അങ്കിൾ?
1: ഇത് മോൾക്ക് വള.
0: വള മാത്രമുള്ളൂ, പടല്ലേ?
1: ഓ, പടം വരച്ചു കഴിഞ്ഞില്ല മോളെ. ആ മോള് പോയി മമ്മിയെ വിളിക്കൂ.

0: അങ്കിൾ, മമ്മി പറഞ്ഞു മമ്മി ഇവിടെ ഇല്ലെന്ന് പറയാൻ.
1: മമ്മി അങ്ങനെയാണോ പറഞ്ഞത്? ഓൾ റൈറ്റ്. മോൾ അല്പം കടലാസ് തരൂ.
0: അല്ല, മേശപ്പുറത്തുണ്ട്.
1: രശ്മി, ഞാൻ എന്റെ നല്ല സുഹൃത്തായിരുന്നില്ലേ? ഇപ്പോഴും അതെ. എന്റെ രോഗം നിനക്കറിയാമായിരുന്നല്ലോ. വൈദ്യശാസ്ത്രം അനുവദിച്ച കാലാവധി കഴിയാറായി. അതിന് മുൻപ് എന്റെ നല്ല സുഹൃത്തുക്കളോടൊക്കെ യാത്രാമൊഴി പറയണമെന്നുണ്ടായിരുന്നു, അവരുടെ മറുമൊഴി കേൾക്കണമെന്നുണ്ടായിരുന്നു. നിന്നോട് മാത്രം കഴിഞ്ഞില്ല. ഞാൻ പോകുന്നു രശ്മി. ഗുഡ് ബൈ, ദ എവർ ലാസ്റ്റിംഗ് ഗുഡ് ബൈ. ആ, മോളിത് മമ്മിക്ക് കൊടുക്കൂ. അങ്കിൾ പോട്ടെ.
0: അങ്കിൾ എവിടേക്കാ പോണ?
1: അസ്തമയം കാണാൻ. ആ, മോളെ റൂം തരൂ. ഗുഡ് ഗേൾ.
0: അങ്കിൾ പോവാണോ? പോവാണോ അങ്കിൾ? പോവാണോ അങ്കിൾ? അങ്കിൾ, അങ്കിൾ, അങ്കിൾ, അങ്കിൾ.
2: നിങ്ങൾ കേട്ട നാടകം അപൂർണം, രചന ഖാൻ കാവിൽ. പങ്കെടുത്തവർ കെ രാധിക, രാജം കെ നായർ, കെ എ കൊടുങ്ങല്ലൂർ, ഖാൻ കാവിൽ.
3: ഇനി നാടക ഗാനങ്ങൾ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
1: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്ത്വെയർസ്.
8: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
7: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
9: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
10: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
11: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
12: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
13: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
14: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
15: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10:00. എഫ്എം പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ന്യൂഡൽഹിയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാനുള്ള സമയപരിധി നീട്ടി. വിദ്യാർത്ഥികൾക്ക് നാളെ അർദ്ധരാത്രി വരെ ഉത്തരക്കടലാസുകൾക്കായി അപേക്ഷിക്കാം. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP വിജയം. ദേബാംഗ്ഷു പാണ്ഡെയുടെ ജയം 100,000-ൽ പരം വോട്ടിന്. 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് IK 2026 തിരുവനന്തപുരത്ത് നാളെ സമാപിക്കും. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കൊല്ലം മൺട്രോ തുരുത്തിൽ ഹൌസ് ബോട്ട് മുങ്ങി. വിനോദസഞ്ചാരികളുമായി വന്ന ഹൌസ് ബോട്ട് പാറയിൽ തട്ടി വെള്ളം കയറി മുങ്ങിയതായാണ് പ്രാഥമിക നിഗമനം. 27 യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേഓഫിൽ കടന്നു. വിയറ്റ്നാമിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സുമിത് ദലാലിന് സ്വർണം. പുരുഷന്മാരുടെ ഗ്രീക്കോ റോമൻ 63 കിലോഗ്രാം വിഭാഗത്തിലാണ് സുമിത് സ്വർണം നേടിയത്. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6:00.

രഞ്ജിനി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രഞ്ജിനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400024440. പാച്ചവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിനുവേണ്ടി അന്നയാമി പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന മനു മഞ്ജിത് രാജശേഖർ, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

രഞ്ജിനിയിൽ ഇനി കേൾക്കാം അമേയ ബിജു തലയാടിന്റെ ഇഷ്ടഗാനം ചിത്രം ഒപ്പം. ഈ ഗാനം പാടിയത് MG ശ്രീകുമാറും ശ്രേയ ജയദീപും.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കാർത്തിക മാലൂരിന്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം മണിയറ. പാടിയത് യേശുദാസും അമ്പിളിയും. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എ ടി ഉമ്മർ.

ചിത്രം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു അരീക്കോട് നിന്നും പ്രീത ഉണ്ണികൃഷ്ണൻ.

കോഴിക്കോട് നിന്നും ശിവന്യ, വിഹാൻ, ആദിഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ഹരികൃഷ്ണൻസ്. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. ഗാനശില്പികൾ കൈതപ്രം, ഔസേപ്പച്ചൻ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാബു പാലയാടാണ്. ചിത്രം ആരണ്യകം. പാടിയത് യേശുദാസ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം രഘുനാഥ് സേത്ത്.

രഞ്ജിനിയിൽ ഇനി കേൾക്കാം എടക്കാട് നിന്നുള്ള ജിൻസി അബയുടെ ഇഷ്ടഗാനം, ചിത്രം തൃഷ്ണ. പാടിയത് ജാനകി, ഗാനശില്പികൾ ബിച്ചു തിരുമല, ശ്യാം.

ഒലിപ്പുറം കടവ് നിന്നും സുജിത് അമ്മ ശാന്തയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ജോസഫ്. ഈ ഗാനം പാടിയത് ജോർജിൻ ജോർജ്, ബെനഡിക്ട് ഷൈൻ. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

വയൻവിക്കുറുപ്പിന്റെ വരികൾക്ക് ഉത്തം സിംഗ് സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പ്രേം പൂജാരി. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു ഒളവണ്ണയിൽ നിന്നും ലിബീഷ്.

രഞ്ജിനിയിൽ ഇനി കേൾക്കാം. വെള്ളിയൂരിൽ നിന്നും നാച്ചോ കുഞ്ഞു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ശേഷം കാഴ്ചയിൽ. ഈ ഗാനം പാടിയത് ജാനകി. ഗാനരചന കോന്നിയൂർ ബാസ്, സംഗീതം ജോൺസൺ.

രഞ്ജിനി. ആകാശവാണി 103.6 റിയൽ FM. ഇനി ഡൽഹി FM ഗോൾഡ് പരിപാടികൾ.